0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണിത്. നല്ലൊരു മോർണിംഗിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. കൂടെ എത്തിയത് ഞാൻ ചച്ചു. നല്ലൊരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. നല്ല ശുഭാപ്തി വിശ്വാസം നിറഞ്ഞൊരു ദിവസം ഉണ്ടാവട്ടെ. നമുക്ക് എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. അതായത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് പോകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നമ്മൾക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഫെയിലിയർ വന്നു തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാത്തിലും നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി, ഈവൺ അതിലൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളത് പെട്ടെന്ന് തന്നെ അത് മാറ്റി എന്താണ് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റി പോയതെന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്ത സെക്കൻഡിൽ നമ്മളത് വീണ്ടും ശരിയാക്കാൻ തുടങ്ങും. പക്ഷേ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഫെയിലിയർ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആത്മവിശ്വാസം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. ഇത് റേഡിയോ സുനോ. Stay tuned.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മൾ തന്നെയുള്ള ഒരു വിശ്വാസമാണ്. അത് തന്നെയാണല്ലോ നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് നമ്മളെക്കാൾ വിശ്വാസം മറ്റുള്ളവരെ. അതുകൊണ്ടാണ് എടാ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ ഒരു കാര്യം നമ്മളല്ലാതെ അതിനേക്കാൾ കൂടുതൽ വേറെ ആർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുക? ആർക്കും പറ്റില്ല. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നത് മറ്റുള്ളവർക്കാണോ? അല്ലല്ലോ, നമ്മളെയല്ലേ. അപ്പൊ നമ്മുടെ വിഷമം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മുടേത് മാത്രമാണ്. നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നതും നമ്മുടേത് മാത്രമാണ്. അപ്പൊ നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ? ശരിയാണ്, സജഷൻസ് ചോദിക്കാം, ഒപ്പീനിയൻസ് എടുക്കാം, ഒരാളുടെ സഹായം തേടാം. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും വിശ്വാസവും അത് നമ്മുടെ കഴിവിലായിരിക്കണം. റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്താണെന്നറിയോ? നിരാശ. റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് നമ്മളിൽ വിശ്വാസമാണ് വേണ്ടത്, അല്ലാതെ ജീവിതത്തിനോടുള്ള നിരാശയല്ല. നമുക്ക് ഓരോ ദിവസം എക്സൈറ്റഡ് ആയിട്ട് വേണം നമ്മൾ ജീവിതത്തെ കാണാനായിട്ട്. ഇന്ന് പുതിയതെന്ത് സംഭവിക്കും, ഇന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു പുതിയ സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എത്രത്തോളം കൗതുകവും സന്തോഷവും നമുക്ക് ഉണ്ടാവുമോ അതേ കൗതുകവും സന്തോഷം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ലൈഫിനോട് ഉണ്ടാവണം. അല്ലെങ്കിലാണ് നമുക്ക് ബോറടിച്ച് തുടങ്ങുന്നതും നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നതുമല്ല. അപ്പൊ നമുക്കൊരു ഫെയിലർ വരുമ്പോഴെന്താ, സ്വാഭാവികമായിട്ട് നിരാശ ഉണ്ടാകും. നിരാശ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം അതോടുകൂടി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പിന്നീട് നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് ഇല്ല, അവിടെ തീർന്നു ചേരിച്ച് നമ്മൾ അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. എന്തിനാണ് നിരാശപ്പെടുന്നത്? നമുക്കൊന്നല്ലെങ്കിൽ ഒരു 100,000 ഓപ്ഷൻസ് മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എന്താ, ഒന്ന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. അങ്ങനെ പാടില്ല. എന്താണ് ബാക്കി ഓപ്ഷൻസ്? അതാണ് നമ്മൾ തിരയേണ്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

എവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ്? നമ്മുടെ ഉള്ളിലാണോ മറ്റുള്ളവരുടെ കയ്യിലാണോ? റേഡിയോ സെനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ജച്ചു. നമ്മുടെ മുന്നിൽ ഇപ്പോ ഒരു വലിയൊരു പർവ്വതം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തിരിഞ്ഞോടും. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരെല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തിരിഞ്ഞോടും. തിരിഞ്ഞോടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് നോക്കും ഇതെന്താ പിന്നീട് സംഭവിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞോടും. അത് ശരിയാണ്, പക്ഷെ നമ്മൾ നിന്ന് നോക്കണം എന്ത് സംഭവിക്കുന്നു. നമ്മൾ തിരിച്ചു വരണം. അല്ലാതെ ആ ഓട്ടം ഒരേ ഓട്ടം തന്നെയായി പോവാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ചിലപ്പോൾ വന്നിരിക്കാം, പക്ഷെ അതോടുകൂടി ജീവിതം അവസാനിച്ചു എന്നുള്ള ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ വരും. ഇതിനേക്കാൾ നല്ലത് നമ്മളെ കാത്തിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മൾക്കൊന്ന് നഷ്ടപ്പെടുന്നത്. അല്ലാതെ അതോടുകൂടി ലൈഫ് അവസാനിച്ചു എന്നല്ല. അങ്ങനെ വിചാരിക്കാതെ നമ്മുടെ ചുറ്റിലുമുള്ള ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞ് കണ്ടെത്തണം. അതിന് കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വരും. അല്ലാതെ ചുമ്മാതെ കയ്യും കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ എല്ലാം മുന്നിൽ വരുമൊന്നുമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ മാക്സിമം സന്തോഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തെ കാണാൻ ശ്രമിക്കുക. ഇത് റേഡിയോ സുനോ. സ്റ്റേ ട്യൂൻഡ്.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And
5: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടു കൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. പിന്നൊരു സന്തോഷം, ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മെയ് 21 തീയതിയാണ് കേട്ടോ. മെയ് 21 വ്യാഴാഴ്ച ദിവസത്തിലേക്കാണ് നമ്മൾ ഇതാ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ലൈഫിലെ ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലൊന്നായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. ഇന്ന് ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരിക്കും, ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസത്തിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാൻ സാധിക്കും കേട്ടോ. ഇന്നലെ നമ്മളിങ്ങനെ പറഞ്ഞൊരു വിശേഷം ഉണ്ടായിരുന്നു, നീണ്ട 22 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആഴ്സണൽ ആ ഒരു ചരിത്ര നേട്ടത്തിലേക്കും അവരുടെ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആ ഒരു ചരിത്ര നേട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്പോർട്സ് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. 22 വർഷങ്ങൾ മടുക്കാതെ ഒരു ഒരു ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യം തന്നെയാണ് അല്ലേ. സ്പോർട്സിലൂടെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ലൈഫിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഴ്സണലിൻ്റെ ആ ഒരു വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട് കാണാത്ത സമയത്തും വർക്ക് തുടരുന്നവരാണ് ഇവൻച്വലി വിൻ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഒരു ഒരു വിന്നിങ് മൊമെന്റിലേക്ക് എത്തുക. റിസൾട്ട് കാണാതിരിക്കുന്ന ഒരു സമയം, എങ്ങ് റിസൾട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ലാഞ്ചന പോലും കാണാതിരിക്കുന്ന സമയത്തും അതിനു വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വിജയം നമ്മുടെ അരികിലേക്ക് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിട്ടുകൊടുക്കാതെ നമ്മൾ പോരാടുക എന്നൊക്കെ പറയത്തില്ലേ, അല്പം വൈകിക്കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞാലും ആ ഒരു വിജയം നമ്മളെ തേടി വരും. നമ്മൾ പറയാറില്ല എൻ്റെ നമ്പർ വരും എന്ന് പറയുന്ന പോലെ തന്നെ, വിട്ടുകൊടുക്കാതെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കുക, അല്പം വൈകിയാലും വിജയം നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. നമ്മൾ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നോ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ചിന്ന ചിന്ന ചിന്തകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളും വിഷസും എല്ലാം തന്നെ വരേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് എത്തുകയാണ്. വിനീതും മഞ്ജുരിയും ചേർന്ന് പാടിയൊരു നല്ല പാട്ടിൽ ഈ ദിവസത്തിൻ്റെ വിശേഷങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് തുടക്കം കുറിക്കുന്നു. ഇനിയുള്ള ടൈം ഞാനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
1: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.

അതിഭീകര കാമുകൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ കുറച്ച് മെസ്സേജസിലേക്ക് ആദ്യം പോയിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ചോദ്യത്തിലേക്ക് വരാം. സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഷാജഹാൻ ഗുഡ് മോർണിംഗ് പറയുന്നു. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ലവ് ഓൾ എന്ന് പറഞ്ഞിട്ട് തത്ത അദ്ദേഹത്തിന്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷബീർ പറയുന്നത്, കടമകൾക്കും കടപ്പാടുകൾക്കും ഇടയിൽ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കുമ്പോഴും ഉള്ളിലെ നോവ് മറിച്ച് മറ്റുള്ളവർക്കായി ചുണ്ടിലൊരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കുന്ന ആ വലിയ മനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ ശുഭദിനം, ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഷബീർ ജിലാനി മെസ്സേജ് ചെയ്യുന്നത്. ജിയോണ്ട് ഗുഡ് മോർണിംഗ് ഉണ്ട്. ബിനോയ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ ഇഫ്തിഹാറുദ്ദീൻ പ്രദീപിന്റെ ഗുഡ് മോർണിംഗ്, ജസ്റ്റി എത്തിയിട്ടുണ്ട്. റിയാസ് കൂർഗിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. ഹാപ്പി മോർണിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടുഡേ സ്പെഷ്യൽ ഡേ വിഷസ് ഫോർ അനിയേട്ടൻ. അനിയേട്ടൻ ഒരു സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് റിയാസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു എവറി വൺ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിന്റെ മെസ്സേജ് എം ഇ എസിൽ നിന്നും എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ, അവരെല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ജോവ്ലിൻ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും സ്പെഷ്യലി അവർ വിഷ് ചെയ്യുന്നു. കൂടെ ക്യാൻ യു പ്ലീസ് പ്ലേ ദ സോങ് ചെമ്പരത്തി. ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, ലവ് യു. നമ്മൾ അതിലേക്ക് വരികയാണ് കേട്ടോ. വളരെ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കത് ഷെയർ ചെയ്യാം എന്നുകൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അരുൺ എസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. കൂടെ വന്നിരിക്കുന്നത് ഷാനു പാച്ചല്ലൂരാണ്. നെക്സ്റ്റ് മെസ്സേജ്, എറിക്കിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഓഡിയോ എത്തിയിട്ടുണ്ട്. ഞാനത് കേട്ട് നോക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് എവറി വൺ, ഹാവ് എ ഗ്രേറ്റ് തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് അവന്തിക കുട്ടിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. സലീം പറയുന്നത്, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ, ഹാപ്പി വീക്കെൻഡ്. എന്താ പരിപാടി? ഇടവേളയിൽ കളറാക്കാൻ ഒരു കിടിലൻ പാട്ട് പോരട്ടെ. ഓ, തീർച്ചയായിട്ടും കിടിലൻ പാട്ടുകൾ വരുന്നതായിരിക്കും കേട്ടോ. മുകേഷിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ ഫിദ, റയാൻ ആൻഡ് ഗൗരി ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ആഡം, ഏജൻ, അൽന ജോയിൻ ചെയ്യുന്നു. അവർക്ക് നല്ലൊരു മോർണിംഗ് പറയുന്നു. ഹായ് ഗുഡ് മോർണിംഗ്, ഒരു മാജിക്കൽ ഡേ വിഷ് ചെയ്തിട്ട് ശ്രീജിത്ത് കെ ഹരി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ നിസ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട. മാൽജ ഐമലിന റിജി വയനാടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ടുഡേ ഇസ് മൈ ബർത്ത് ഡേ. എറിക്കിൻ്റെ ബർത്ത് ഡേ ആണോ ഇന്ന്? ഓക്കെ, അപ്പം എറിക്കിനുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ. വളരെ വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് നമ്മൾ വിഷ് ചെയ്യുന്നു. ഞാൻ ആ വോയിസ് നോട്ടോടെ കേട്ടിട്ട് ഞാൻ ആ വിഷസിലേക്ക് വരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, ഇറ്റ്സാക്ക് എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് അവിടെയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് പോകാം അല്ലേ. നമ്മുടെ കുറച്ച് കുട്ടീസൊക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇന്റർനാഷണൽ എന്ത് ദിവസമാണ്? നമ്മൾ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ, ഇന്ന് ചായ ദിനമാണ് കേട്ടോ. ഇന്റർനാഷണൽ ടീ ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്നുള്ളൊരു ചെറിയ ചോദ്യം ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം വേഗം തന്നെ ഉത്തരങ്ങൾ പോരട്ടെ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ട് മധുവിധു സിനിമയിലെ ഒരു പുതിയ പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണേ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
6: സുഖമാണി നില.
7: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

പഴയ പാട്ടും പുതിയ പാട്ടൂടെ ഒക്കെ ഒന്ന് മിക്സ് ആയിട്ടുള്ള ഒരു കിടിലൻ വേർഷൻ ആണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ് കേട്ടോ. മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് കുട്ടികളുടെ ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ ചോദിച്ച ചോദ്യം, ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം ഏതാണ് എന്ന് കൂടി ചോദിച്ചു വരുമായിരുന്നു. നമ്മുടെ ജാസ്ലിൻ ഓസ്ട്രിയൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവർ ചോദിച്ച പാട്ട് ലിൽപയ്യന്റെ പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പാട്ട് തന്നെയല്ല നിങ്ങൾ ചോദിച്ചത്, ഞാൻ എന്തായാലും അത് സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ സൂര്യദർശ് ദിനേശ് ആണ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ജൂലി മരിയ ആൻഡ് ജൈൻ മരിയ മെസ്സേജ് ചെയ്യുന്നു, അവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ അക്ഷര അക്ഷജ് അവരെത്തിയിട്ടുണ്ട്. അവന്തിക്ക റൈറ്റ് ആൻസർ അല്ലേ കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. കൂടെ തന്നെ അനായ ആൽവിൻ അവരുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ അവർ അയച്ചു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൂബിയുടെ അക്കൗണ്ടിൽ നിന്നാണ് റൈറ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഓർവിൽ എവ്ലിൻ അവരുടെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷഹീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ ആ സ്ഥലം ഏതാണെന്ന് പറയുന്നു. ജസ്റ്റിച്ചയും റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചു, അടിപൊളി മിടുക്കിക്കുട്ടി. അടുത്തത് രഞ്ജിത് ബാലകൃഷ്ണനാണ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് രണ്ട് റൈറ്റ് ആൻസേഴ്സ് മിക്കവാറും വരാനുള്ള

ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ. കൂടെ തന്നെ ഹിസ മെഹറിൻ ആൻഡ് റയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്. ഓ, അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ അയച്ചു. ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇന്ന് മാംഗോ സ്പെഷ്യലാണ്. അതുപോലെയുള്ളൊരു ഒരു ഒരു കട്ടൗട്ടൊക്കെ വെച്ചിട്ടാണ് ആളിന്ന് പോയിട്ടുള്ളത്. ഓക്കെ, കൊള്ളാലോ, രസമുണ്ട് കേട്ടോ. ഭയങ്കര ഇതാരാണ് ഇത് ചെയ്ത് സെറ്റാക്കി തന്നത്? ആരാണ് ഈ ഒരു മാംഗോ സംഭവം? അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നമ്മുടെ ഹിസ മെഹറിനാണ് കേട്ടോ അത്. ഓക്കെ, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷംസ ആണ്. ഷംസ് പറയുന്നത് ഓക്കെ, അൽബയാൻ മാലിക്കും അൽസയാൻ മാലിക്കുമാണ് എം ഇ എസിൽ നിന്നും ഉള്ള മെസ്സേജാണ് അവർ ആയിഷ വന്നിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. പിന്നെ ആയിഷ മഖ്ദൂം, ആദം ബിൻ അൻസബ്, ഇസ അഫ്സൽ, ഐസ അഫ്സൽ, ഈ പേരൊക്കെ ഞാനിങ്ങനെ കണ്ണടച്ച് ഉറക്കത്തിൽ വരെ പറയും. ആ രീതിയിലേക്ക് എനിക്ക് പേരുകൾ കിട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യും. നമ്മുടെ നൈക്കയും നിയാനുമാണ് കേട്ടോ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഒരു ബെസ്റ്റ് ഡേ ഒക്കെ അവർ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ജിയോയുടെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തിട്ട് സുബിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സുബിൻ മാത്രമല്ല കേട്ടോ, സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നത് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ആ മെസ്സേജ് അയച്ച് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ആരാണ്? ഓക്കെ, ആഡം സെജാൻ ഐസ, കറക്റ്റ് ആണോ ഞാൻ പേര് പറഞ്ഞത്? ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അടിപൊളി, നിങ്ങൾക്ക് ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഓക്കെ ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് അടുത്ത പേര് ഷിജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ആരൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത്? ക്യാൻ യു പ്ലേ? ഓ, തീർച്ചയായിട്ടും ലാലേട്ടൻ സോങ്സ് വരുന്നുണ്ട്. നമ്മൾ ഈ സ്കൂൾ ബസ് സ്റ്റോറീസിലൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാലേട്ടൻ സ്പെഷ്യൽ വിശേഷങ്ങളിലേക്കും പാട്ടുകളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അക്ഷരയും അക്ഷജും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെസയും മൊയ്സും ഹൈസനും എത്തിയിട്ടുണ്ട് ഭവൻസിൽ നിന്ന്. യു ആർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. ഓക്കെ, അടിപൊളി. ഹെസ, മൊയ്സ് ആൻഡ് ഹൈസൻ, വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഗുഡ് മോർണിംഗ് നിസാ, ഞാൻ ഇന്ന് ഓഫാണെങ്കിലും മൊബൈലിൽ കേൾക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹാരിസ് എടവനക്കാടാണ് കേട്ടോ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ ലേക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് പറയുന്നു. താങ്ക് യു, താങ്ക് യു. തിരിച്ചും ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു കേട്ടോ ലേക്കുട്ടിക്കും ഫാമിലിക്കും എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് മനാൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എം ഇ എസിൽ നിന്നാണ് മനാൽ ജോയിൻ ചെയ്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ് കേട്ടോ മനാൽ, നല്ല പേരാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷാജിദ് ആണ്. ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫുൾ ടീമുണ്ട്. ഫായിസ് വാരസ്, വിയാൻ, ആര്യൻ, ഐഷ, റേച്ചൽ, അടിപൊളി. ഓക്കെ, എന്താണ് ചോദ്യം? ഹെലനാണോ ചോദിക്കുന്നത്? ഓക്കെ ഹെലൻ, ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ ടീ ഡേ ആണ്, ചായ ദിനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം നമ്മൾ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ചോദിച്ചിരിക്കുന്നത്. മുഹമ്മദ് എത്തീറ്റൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ ആണ് അല്ലേ ഇന്ന് ഇത് സ്കൂളിലാണ്. ഓ, ഐഡിയൽ നിന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹിസ മെഹറിൻ എന്നൊരു മാംഗോ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പോയിട്ടുള്ളത്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മാനവ് മനോജും മാധവ് മനോജും. ഓ, കിഡിലൻ ഫോട്ടോയ്ക്ക് എനിക്ക് അയച്ചു വന്നിട്ടുണ്ട് കേട്ടോ, തകർപ്പൻ. ഓക്കെ, രണ്ടുപേർക്കും നല്ല ചിരി കേട്ടോ രണ്ടുപേരുടെയും. ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി, അടിപൊളി, അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിതീഷ് ആണ്. നിതീഷ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും വായിക്കുന്നത് ആരുഷ് നിതീഷ് ആണ് കേട്ടോ, ഭവൻ സ്കൂളിൽ ആരുഷ് പഠിക്കുന്നത്. ഓക്കെ, ആൻസറും അയക്കുന്നുണ്ട്. മിന്യൂസ് ജോയിൻ ചെയ്യുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് മിന്യൂസ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ണടച്ച് ഓർക്കില്ലേ, ഓർക്കും, മിന്യൂസിനെ ഓർക്കും. കാരണം ഞാൻ ഉച്ചയ്ക്കും മിന്യൂസിൻ്റെ പേര് പറഞ്ഞില്ലേ. ഉച്ചയ്ക്ക് നമ്മൾ മാറ്റിൻ്റെ സമയത്ത് മിന്യൂസ് കേട്ട് പോകുന്നുണ്ട്. അതപ്പോൾ മിന്യൂസ് മെസ്സേജ് അയച്ചു. ഓക്കെ, അപ്പം മിന്യൂസിൻ്റെ പേരും എനിക്ക് ഓർമ്മയുണ്ട്, മറക്കില്ല. എല്ലാ പേരുകളും പെട്ടെന്ന് മനസ്സിലേക്ക് വരും എങ്ങനെയെങ്കിലുമൊക്കെ കേട്ടോ. ഓക്കെ, ഷംസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫോട്ടോസൊക്കെ അയച്ചു വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ജിൽസും ജോവീറ്റയും ലോറിയലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. നെക്സ്റ്റ് ഐഷക്കുട്ടി, ഗുഡ് മോർണിംഗ് ഐഷക്കുട്ടി, റൈറ്റ് ആൻസർ. യഷ്മി നസീം ജോയിൻ ചെയ്യുന്നു. ഫൈസൻ ആൻഡ് ഫൈസാൻ ആൻഡ് ഷെസിൻ കറക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ഹാപ്പി വീക്കെൻഡ് അവർ സ്പെഷ്യലി പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ പേരുകളിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. നെക്സ്റ്റ് നൗറിനും നെസ്റ്റിനും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഫിറോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് ഐദ് തീച്ചിൻ്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ദേവാഞ്ജന ആൻഡ് സൂര്യദേവ്, ഫസ്റ്റ് ടൈമാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ ഈ പേര് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ദേവാഞ്ജന ആൻഡ് സൂര്യദേവ് ഭവൻസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ ഫ്രം ദേവിക ആൻഡ് ആദിദേവ്. കൊള്ളാം, ബിർളയിൽ നിന്നാണ് ദേവികയും ആദിദേവും ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. ഹെലൻ റൈറ്റ് ആൻസർ ആണ് കേട്ടോ.

11th ഗ്രേഡിൽ ഒന്ന് കാശി ചേട്ടനെ വിഷ് ചെയ്യാവോ? ഉറപ്പായിട്ടും. നമ്മുടെ വിസ്മയക്കുട്ടിയും വൈദേഹിയും ചേർന്നിട്ടാണ് വിഷസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കാശിക്ക് നമ്മളുടെ ഒരു സ്നേഹം നിറഞ്ഞ ആശംസകൾ. വളരെ സ്പെഷ്യലായിട്ട്

ഗുഡ് മോർണിംഗ് നിസമ്മോ എന്ന് പറഞ്ഞിട്ട് അരുൺ തോമസ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. വളരെ വളരെ സ്പെഷ്യലായിട്ട് അരുണിനും വിഷ് ചെയ്യുന്നു, നല്ലൊരു ഡേ, നല്ലൊരു വീക്കെൻഡ് ആയിട്ട് മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ തൊമ്മിയുടെ അപ്പൻ എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ലാലേട്ടൻ പാട്ടോ, തീർച്ചയായിട്ടും ഇനി വരുന്ന എല്ലാ മണിക്കൂറുകളിലും ലാലേട്ടൻ പാട്ടുകളുണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ട് കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ടുഡേ ഈസ് മൈ ഡോട്ടർ ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് ജൊഹാനയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. വിഷ് ഫ്രം അപ്പ ആൻഡ് ഷോ ടു ജനാർദ്ദൻ. എല്ലാവരുടെയും വിഷസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജൊഹാന കുട്ടിക്ക് നമ്മളുടെ ഒരു നല്ല ആശംസ.

0: ടിസ്മിൻ ആൻറ്റി സൈഡ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് സജീഷ് സരിഷ ജോയിൻ ചെയ്യുന്നു. ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട, നമ്മുടെ സൈറക്കുട്ടി സ്പെഷ്യൽ വിഷസ് ലാലേട്ടിന് കൊടുക്കുന്നുണ്ട്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും ഒരു മെസ്സേജുണ്ട്. ഹായ് മാം, ഇന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് എബിൻ്റെ ബർജി ആണ്. എബിൻ തന്നെ ആണല്ലോ അല്ലേ പേര്. എബിൻ്റെ ബർജി ആണ് വിഷയനം. ക്ലാസ് ടീച്ചർ സിനാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന 12B നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എബിന് വളരെ സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ ക്ലാസ് ടീച്ചർ സിനാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ ക്ലാസ്സിലെ എല്ലാവരുടെയും വിഷസും ഞാനങ്ങ് പറയാണ് കേട്ടോ. നെക്സ്റ്റ് കുഞ്ഞു മുഹമ്മദ് ആഷിഖ്, ഇന്ന് എൻ്റെ അളിയൻ നൌഷാദിൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം. കൂടെ ലാലേട്ടനും വിഷ് ചെയ്യണം ബൈ കുഞ്ഞു മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്നു. ബാഹിസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നൌഷാദ് ആണ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ഹായ് നിസ, നാളെ എൻ്റെ ടീം ഏജൻസ് 11 CC ഫൈനൽ കളിക്കുന്നു, ഒന്ന് വിഷ് ചെയ്യാമോ? പിന്നെ അല്ല, തകർപ്പനായിട്ട് നിങ്ങൾ തകർക്കുക. ഓക്കെ, അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അമാൻ സ്ട്രൈക്കേഴ്സുമായിട്ടുള്ള പോരാട്ടം, കടുത്ത പോരാട്ടമായിരിക്കും നാളെ നടക്കാനായിട്ട് പോകുന്നല്ലേ. അപ്പോൾ എന്തായാലും തകർക്കട്ടെ, മത്സരങ്ങൾ സൂപ്പറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കപ്പെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ നേരെ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വിഷസോ വിശേഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നമ്മളെ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി. ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാം, ആ ഒരു ഭാഗങ്ങളാണ് ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആസാം ടീ ഫെസ്റ്റിവൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് അല്ലെ. അങ്ങനെ ഇന്നത്തെ ദിവസം ചായ ദിനം കൂടിയാണ്. അപ്പോൾ ചായ ദിനത്തിൻ്റെ വിശേഷങ്ങൾ കൂടി നമ്മൾ സംസാരിച്ച് വരികയായിരുന്നു. ബർത്ത്ഡേ വിഷസ് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് നവാസ് നാസ്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നൌഷാദിന് കേട്ടോ. ഓക്കെ, കുഞ്ഞു മുഹമ്മദ് ആഷിഖ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ആശംസകളും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഞാൻ എന്തായാലും ഞാൻ പാട്ടുകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. വരും മണിക്കൂറുകളിൽ പാട്ടുകൾ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് ഞാൻ പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്കും എല്ലാം തന്നെ നമ്മൾ വേഗത്തിൽ വരുന്നതായിരിക്കും കേട്ടോ.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
4: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന്, നമ്മുടെ സ്വന്തം ലാലേട്ടന്,

0: You are listening to Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
0: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
6: ജെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്, ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് May 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് ക്യാൻറ്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
8: ഒരു ചായ കുടിക്കാൻ പോയാലോ.
7: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. May 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: Radio Suno presents Story of the Day, brought to you by
6: Daiso Japan. You name it, we have it.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: Main Jay Surya.
11: Jay Surya.
0: You are listening to Radio Suno
10: 91.7.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഉണ്ടോ ഈ മുഖം എന്ന സിനിമയില് ഹരിശങ്കർ പാടിയ പാട്ടായിരുന്നു അത്. സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. മെയ് 21 വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. ഇന്ന് ലാലേട്ടൻ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷങ്ങളിലൂടെ ആയിരിക്കും നമ്മളിങ്ങനെ, കാരണം എല്ലാവരും ഒരുപാട് പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അഭിജാനിക്സിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ മായയുടെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ, ഇന്ന് അവരുടെ ഒരു അത്ലറ്റിക് മീറ്റ് നടക്കുന്നുണ്ട്. CBC കഥ ക്ലസ്റ്റർ അത്ലറ്റിക് മീറ്റ് ഇന്ന് നടക്കുന്നുണ്ട് കഥ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചിട്ട്. ഓക്കെ, ടുഡേ ആൻഡ് സാറ്റർഡേ ഓർഗനൈസ്ഡ് ബൈ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ, ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ, പൊതാ പേൾ സ്കൂൾ. ഓക്കെ, ബെസ്റ്റ് അത്ലറ്റ്സ് ഫ്രം ഓൾ ദി ഇന്ത്യൻ സ്കൂൾ. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റ്സ് ആണ് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ, ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള അത്ലറ്റ്സ് ആണ് പങ്കെടുക്കാനായിട്ട് പോകുന്ന. അവർക്കെല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എന്നുകൂടി പറഞ്ഞിട്ടാണ് മായ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് റിഷാലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സിപിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. സുപ്രഭാതം, സന്തോഷവും സമാധാനവും നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. അഭിനവും ആദിലുമാണ് നോബലിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് കാശി ജോയിൻ ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് കാശി ഫ്രം ഭവൻസ്. കാശി ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എനിക്കത്. ലാലേട്ടൻ നമ്മുടെ ഖത്തറിലേക്ക് എത്തിയ സമയത്ത് ഉള്ള ഒരു ഒരു വീഡിയോൻ്റെ ഒരു ചെറിയ പോർഷനാണ്, ഫാദറിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ബിനുവിൻ്റെ മെസ്സേജാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് വി വോണ്ട് ടു വിഷ് അവർ ലാലേട്ടൻ ബിഗ് ഹാപ്പി ബർത്ത് ഡേ. ഓക്കെ, മീനാക്ഷിയുടെ മെസ്സേജായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് സുനിൽ കുമാറാണ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട ലാലേട്ടന് പിറന്നാൾ ആശംസകൾ നേരുന്നു. വന്ദനം സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നു. സുനിലും റസാക്കുമാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ലാലേട്ടൻ സോങ്സ് വളരെ സ്പെഷ്യലായിട്ട് എല്ലാ മണിക്കൂറുകളിലും നിങ്ങൾ ഇന്ന് കേൾക്കുന്നതായിരിക്കും കേട്ടോ. ജാസ് ഇത് ചോദിക്കുന്ന പാട്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് സാജുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. തൻസീർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് തൻസീർ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത് ആന്റണി സിജു ആണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ദോഹയിലുള്ള ഞങ്ങളുടെ കസിൻ ബ്രോ ബിനുവിൻ്റെ ബർത്ത് ഡേ ആണ്. ആശംസകൾ അറിയിക്കാമോ? നാട്ടിലുള്ള പെങ്ങൾ ബിനുഷയുടെയും അളിയൻ ബ്രോൺസന്റെയും ആശംസകൾ. പേര് കൊള്ളാലോ, ബ്രോൺസൺ ജോൺസൺ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ബ്രോൺസൺ ഒരു വെറൈറ്റി ആയി അല്ലേ. അളിയൻ ബ്രോൺസന്റെയും ആശംസകൾ പ്രത്യേകിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ബിനുവിന് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത് ഡേ നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിനീത് ജോയിൻ ചെയ്യുന്ന നോബൽ ഇന്റർനാഷണൽ സ്കൂൾ അൻലിയൻ മേരി വിനീത്സ് 5th ബർത്ത് ഡേ ആണെന്നല്ലേ. ഓക്കെ, ഒന്ന് വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത് ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. ഹാപ്പി ബർത്ത് ഡേ ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാമുവൽ സാബു ആണ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നെക്സ്റ്റ് മന്നക്കുട്ടിയുടെ മെസ്സേജ്. ഓ, മന്നക്കുട്ടിയുടെ ആർട്ട് എന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, അടിപൊളി. ഓക്കെ, മന്നക്കുട്ടിയുടെ ഗംഭീരമായിട്ടുള്ളൊരു ആർട്ട് വർക്കും എത്തിയിട്ടുണ്ട്, അടിപൊളി. കൂടെ തന്നെ റഷീദ് ചിക്കെ, കംപ്ലീറ്റ് ആക്ടർ അഭിനയ കുലപതി ശ്രീ മോഹൻലാലിന് ഹാപ്പി ബർത്ത് ഡേ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൻചൂസ് എത്തിയിട്ടുണ്ട്. എൻ്റെ ടീയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അയ്യോ, എവിടെ? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ലോ സത്യം. ഞാൻ ആ ഗുഡ് മോർണിംഗിൽ സ്റ്റക്കായിപ്പോയി. ഗുഡ് മോർണിംഗ് നോക്കിക്കൊള്ളാം. നല്ല ഇത്, എവിടെയാണ് സ്ഥലം? ഓക്കെ, നല്ലൊരു ചായയുടെ ചിത്രം. ഇന്ന് ഇൻ്റർനാഷണൽ ടീ ഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഗംഭീര ഫോട്ടോ എനിക്ക് സാജ് അയച്ചു തന്നിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാജ് ഇത് അയച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ച സ്ഥിതിക്ക് ചായ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചിട്ടുള്ളൂ കേട്ടോ. സാജ് അതിന് തുടക്കമിട്ടിട്ടുണ്ട്. അൽസദ് മലബാർ വൈബ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആൾ അവിടെ നിന്നാണ് ചായ കുടിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇന്നത്തെ ചായ ഫോട്ടോസ് പോരട്ടെ കേട്ടോ. ഇൻ്റർനാഷണൽ ടീ ഡേ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു എല്ലാവരും സാജ് തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിലെ ഫോളോ ചെയ്യാം. സൂജു നെക്സ്റ്റ് ഒരു ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട. ഇത് ഇത് ഇതൊരു AI പിക്ചർ അല്ലേ, അല്ലേ ഓ അല്ലേ. ഓക്കെ, പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ AI പലപ്പോഴും നടത്തി തരുന്ന ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർനാഷണൽ ടീ ഡേ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ചായ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് അയച്ചിട്ടുള്ളൂ. കൂടെ തന്നെ ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യണം, കാരണം ചായ പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ലാലേട്ടൻ. സിനിമകളും ലാലേട്ടനും ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ നേരെ നമുക്ക് ഞാനൊരു ചെറിയൊരു ഒരു ചോദ്യം നിങ്ങളെ കേൾപ്പിക്കാം. ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് നിങ്ങളെ കേൾപ്പിക്കാം. ലാലേട്ടൻ സിനിമകളുടെ ഡയലോഗിൽ ഫേമസ് ഡയലോഗ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് സെർച്ച് ചെയ്യാതെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ കേട്ടോ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. സെർച്ച് ചെയ്യാതെ ഉത്തരം കണ്ടുപിടിക്കാനൊന്നും പരിശ്രമിക്കുന്നു എന്നാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഇപ്പം നിങ്ങളെ കേൾപ്പിക്കും. അതിൽ ഒരു ചെറിയ പോർഷൻ മിസ്സിംഗ് ആണ്, ഒരു ചെറിയ പോർഷൻ മാത്രമാണ് മിസ്സായിട്ടുള്ളത്. ആ മിസ്സായ പോർഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാതെ ഉത്തരം അയക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഡയലോഗ് ഒന്ന് കേൾപ്പിക്കാം. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗാണ് കേട്ടോ. നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടുപിടിക്കാതെ, മീൻസ് സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലേക്ക് ഉത്തരം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് അയക്കും. അതായിരിക്കും അടിപൊളിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദാ ഡയലോഗ് കേട്ടോളൂ കേട്ടോ.
1: ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി.
0: ആ ഒരു ഒരു ചെറിയൊരു പോർഷൻ മിസ്സായിട്ടുണ്ട്. ആ പോർഷൻ ഒന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യാതെ ഉത്തരം പറയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സിനിമ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഡയലോഗ് ഒന്ന് മിസ്സായിട്ടുണ്ട്, സംസാരിച്ചു വന്നതിനകത്ത് ഒരു ചെറിയ പോർഷൻ മിസ്സിംഗ് ആണ് ഈ ഡയലോഗിൽ. ആ മിസ് ചെയ്ത പോർഷൻ ഒന്ന് സെർച്ച് ചെയ്യാതെ ആർക്കെങ്കിലും ഒന്ന് അയക്കാൻ പറ്റുമോ? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന മതി കേട്ടോ. സെർച്ച് ചെയ്യാതെ അയക്കുവാണെങ്കിൽ അതിനൊരു ഒരു ഭംഗി കൂടുതലായിരിക്കും. നമ്മുടെ മനസ്സിലെ ഉത്തരമായിരിക്കില്ലോ നമ്മൾ അയക്കുന്നത്. സെർച്ച് ചെയ്ത ഉത്തരം പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒന്ന് അല്ലാതെ ഒന്ന് അയക്കാൻ പറ്റുമോ? എല്ലാവരും എന്താ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. റൈറ്റ്, സിനിമ കറക്റ്റ് തന്നെയാണ്. സിനിമയല്ല ഞാൻ ചോദിച്ചത്. ഈ ഡയലോഗിൽ ഒരു ചെറിയ പോർഷൻ മിസ്സിംഗ് ആണ്. ആ മിസ് ചെയ്ത ഭാഗം ഏതാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. രാഹുലിലെ സിനിമ കറക്റ്റാണ്. ഓക്കെ, ഹാഷിം അയക്കുന്നുണ്ട്. കാർത്തിക്കിൻ്റെ ഓഡിയോ എത്തിയിട്ടുണ്ട്. കാർത്തിക്ക് ഞാനത് കേട്ട് നോക്കാവേ. അവർ ഓഡിയോ കേൾക്കുന്നതായിരിക്കും. മഹേഷ് ചോദിക്കുന്ന ബൗണ്ടറീസ് എന്നാണോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ എന്താന്ന് ഒന്നുകൂടെ കേട്ട് നോക്കാം അല്ലേ. ഒന്നുകൂടെ ഒന്ന് ആ ഡയലോഗ് കേൾക്കണമെന്ന് ആഗ്രഹം ഒന്നുകൂടെ കേൾപ്പിക്കാം. ഓ, തീർച്ചയായിട്ടും രാവിലെ ഇതാ ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കാമേ. ഓക്കെ, എൻ്റെ അമ്മോ, റൈറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇതാ ഒന്നുകൂടെ കേട്ടോളൂ. ഒരു ചെറിയ പോർഷൻ മാത്രമാണ് മിസ്സിങ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതാ കേട്ടോളൂ. സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരവായിക്കാണെങ്കിൽ അടിപൊളിയായിരിക്കുമേ.
1: ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഓൾ. കൊള്ളാം മോനെ.
0: ഈ ഒരു പോർഷനാണ് മിസ്സിംഗ് കേട്ടതാ. ഒന്നുകൂടെ ഞാൻ കുറച്ച് ഭാവിടെ കേൾപ്പിക്കാം.
1: ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഓൾ. കൊള്ളാം മോനെ.
0: ആ ഒരു പോർഷനിലാണ് ആ ഡയലോഗ് മിസ്സായിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഉത്തരം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണോ അതൊന്ന് സെർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ട് അയക്കുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 5000009017 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് അയച്ചിട്ടുള്ളൂ. ഈ ഡയലോഗ് നമ്മളുടെ ഈ ഒരു കോൺടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യണോ, എന്താണ് അഭിപ്രായം എന്നുള്ളത് കൂടി പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഡയലോഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡയലോഗ് കിട്ടുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇന്ന് ലാലേട്ടൻ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് മോർണിംഗ് സവാരിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
3: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
3: ഞാനും എൻ്റെ ആളും.
1: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വിസ്മയത്തും പത്തെ എന്ന സിനിമയിലെ പാട്ടാണ് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരുന്നത്. ലാലേട്ടൻ സ്പെഷ്യൽ മണിക്കൂറായിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കേൾപ്പിച്ച ഒരു ചോദ്യത്തിന് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ, എനിക്കതൊന്നും ഗൂഗിളിലൊന്നും അധികം സെർച്ച് ചെയ്യാതെ തന്നെയാണ്, സെർച്ച് ചെയ്യാതെ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്ന ഉത്തരങ്ങൾ എല്ലാവരും അയച്ചു കേട്ടോ. അതിനൊരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോദ്യം ഒന്നുകൂടി കേൾപ്പിക്കുക കേട്ടോ. നമ്മളൊരു ഡയലോഗ് കേട്ടു, ആ ഡയലോഗിലെ ഒരു ചെറിയ പോർഷൻ മിസ്സിംഗ് ആണ്. ആ മിസ്സായ പോർഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചു വരുന്നത് കേട്ടോ. ഞാൻ ആ ഡയലോഗ് ഒന്നുകൂടി ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആൻസറിലേക്കും എല്ലാവരുടെയും മെസ്സേജിലേക്കും വരാനായിട്ടുണ്ട്.
1: ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ.
0: ഇതിനിടയിൽ ഒരു ചെറിയ പോർഷൻ മിസ്സിംഗ് ആണ്. ആ മിസ്സായ പോർഷൻ ഏതാണ് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം വന്നത് കാർത്തിക്കിന്റെ മെസ്സേജ് ആണ്. കാർത്തിക് പറഞ്ഞത് ഓൾ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് സൈക്യാട്രി ആണോ എന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഓൾ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരാളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അത് അയച്ച ആളുടെ പേര് എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടൊരു വോയിസ് നോട്ടിൽ ലക്ഷ്മി ആയിരുന്നു അല്ലേ, അത് ലക്ഷ്മി ആയിരുന്നു, ലക്ഷ്മി ശ്രീധരൻ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷ്മി വോയിസ് നോട്ടിലായിരുന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്ന സമയത്ത് സുബിൻ ബാബു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഇൻ്റർനാഷണൽ ടീ ഡേ ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മുടെ അസൻഷിയും സുബിനും നല്ലൊരു ചായയൊക്കെ കുടിച്ചു പോകുന്നൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. സാജു പറയുന്നത് മെഡിക്കൽ എത്തിക്സ് അങ്ങനെ വല്ലതും ആണോ ഡയലോഗ് മിസ്സായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. ജാസിം യൂനസ് പറയുന്നത് ലാലേട്ടന് മലയാളത്തിൻ്റെ മഹാനടനെ, മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ജന്മദിനാശംസകൾ എന്ന് പറയുന്നു. അനൂപിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൺവെൻഷണൽ ലോസ് ഓഫ് സൈക്യാട്രി എന്നാണോ എനിക്ക് അനൂപ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, അതാണോ എന്നുള്ളൊരു ഡൗട്ട് അനൂപ് ഷെയർ ചെയ്യുന്നുണ്ട്. മനോജ് പി ഡി മെസ്സേജ് ചെയ്യുന്നുണ്ട്. മനോജിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ മനോജിൻ്റെ മെസ്സേജ് ഒന്ന് ഇവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ഒത്തിരി നല്ല റെസ്പോൺസ്, എല്ലാവരും മനസ്സിൽ വന്ന ഉത്തരങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അഫ്സലായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ മോൾ അഫ്ഷനയുടെ ബർത്ത്ഡേയാണ്. അഫ്ഷന, ഓക്കെ, അഫ്ഷനയുടെ ബർത്ത്ഡേയാണ്, ഒന്ന് വിഷ് ചെയ്യണേ എന്നുള്ളതാണ് അഫ്സൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് മോൾക്കുള്ള ഹാപ്പി ബർത്ത്ഡേ.

0: റിയാസ് പന്തൽ പറയുന്നതായും ബ്രേക്കിംഗ് ഓൾ ദി എത്തിക്സ് എന്നാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് അജീഷ് ആണ്, ഗുഡ് മോർണിംഗ് നിസ, ചായ കുടിച്ചു കഴിഞ്ഞു എങ്കിലും ഇരിക്കട്ടെ ഈ ഫോട്ടോ, എല്ലാ ചായ ലവേഴ്സിനും ഹാപ്പി ടീ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഫോട്ടോ. ചായ കുടിച്ച് സാറിനെല്ലാവരും ചായ ഉള്ള ഫോട്ടോ ആണ് അയക്കുന്നത്, പക്ഷേ ഈ ചായ ഇല്ലാത്ത ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയുണ്ട് കേട്ടോ, അതൊരു പ്രത്യേക ഭംഗിയാണ്. കുറച്ച് ചായയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ്, കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി അജീഷേ. നെക്സ്റ്റ് ജെസൻ ചോദിക്കുന്നത്, ബൗണ്ടറീസ് എന്നുള്ള വേർഡാണ് അവിടെ മിസ്സായിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അർഷിക നന്ദികയുടെ അക്കൗണ്ടിൽ നിന്നും ഓൾ കൺവെൻഷണൽ മെത്തേഡ്സ് എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയ പ്രശാന്തിൻ്റെ മെസ്സേജുണ്ട്, തൻസീർ അയച്ചു തന്നിട്ടുണ്ട്. രാഹുൽ ചോദിക്കുന്നത് സൈക്യാട്രിക് ബൗണ്ടറീസ് അങ്ങനെ എന്തെങ്കിലും ആണോ. രാജേഷ് ബൈലിൽ ചോദിക്കുന്നത്, മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടന്റെ ജന്മദിനാശംസകൾ, ഇന്ന് റിലീസാവുന്ന ദൃശ്യം 3 പ്രതീക്ഷകൾക്കും അപ്പുറം വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് അജീഷ് വിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എം എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ചോദിക്കുന്ന, ലൂസ് അങ്ങനെ വല്ലതും ആണോ ഉള്ളു, ആ ഒരു വേർഡാണോ മിസ്സായതെന്ന് ചോദിക്കുന്നുണ്ട്. സുധീരുടെ മെസ്സേജ് ഉണ്ട്, പ്രശാന്ത് കുമാറിന്റെ മെസ്സേജ്, ജസ്റ്റേജിയുടെ മെസ്സേജ്, ഷിഫയുടെ മെസ്സേജ്, ബിനോയ് ജോയ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിനോയ് ജോയ് ആദ്യ ആള്, ഇത് സ്വന്തം, അതായത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഉത്തരം എന്താണോ അത് ആദ്യം അയക്കുന്നു. ഇത് സെർച്ച് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിൻ്റെയും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ആ സത്യസന്ധതയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമസ്ച്ച് പോയി കേട്ടോ. ഓക്കെ, അടിപൊളി ബിനോയ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ തൊമ്മീരപ്പൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ടീ ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഹെനി മുഹമ്മദ്, ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാസർ ജി ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ഒരു വിശ്വസ് പറയുന്നുണ്ട്, ഞാൻ ആ വിശ്വസിലേക്ക് വരാം കേട്ടോ. നമ്മളുടെ ഈ ഉത്തരങ്ങളൊന്ന് ഒന്നൊരു സൈഡിലേക്ക് ആയതിനു ശേഷം ഞാൻ വിഷസിലേക്ക് വരുന്നതായിരിക്കും. അജയ് കൊച്ചിൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ മെസ്സേജ് ഓൾറെഡി ഞാൻ പറഞ്ഞു. സജ്ജന മെസ്സേജ് ചെയ്തിരുന്നു, കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി ആണോ എന്നുള്ള ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഷാജു ആണ്, ജെൻസൺ സി ജെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജീവ് ആനന്ദ്, ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് ദിനേശൻ ടി പി, ഇത് റൈറ്റ് ആണോ എന്നുള്ളത് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം, റിയൽ ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം. നെക്സ്റ്റ് സുനീഷ് കുമാറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ട് എം ജെ സ്പെഷ്യൽ വിഷസ് പറയുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് നമ്മുടെ ഈ ഒരു ഡയലോഗിന് കിട്ടിയത്. ഒരുപാട് പേര് വോയിസ് നോട്ട്സ് അയച്ചു, ഒരുപാട് പേര് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ആ ഒരു ഉത്തരം കൂടെ അയച്ചു തന്നു, അതാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയൊരു കാര്യം. അലൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അലൻ എന്താണ് അയക്കുന്നത്, ഹായ് അലനും ഒരു ഹായ് ആൻഡ് ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ റൈറ്റ് ആൻസറിലേക്ക് പോകാൻ തോന്നുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളെ ഒരു ചെറിയ മിസ്സിംഗ് പോർഷനാണ് കേൾപ്പിച്ചത്. ഇനിയിപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാട്ടോ.
1: ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ, എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി.
0: അതാണ് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്യാട്രി, അതായിരുന്നു റൈറ്റ് ആൻസർ. മനോജ് പി ഡി ആയിരുന്നു, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദ്യം അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആൾ സെർച്ച് ചെയ്യാതെ അയച്ചതായിരിക്കാം എന്ന് കരുതുന്നു, അടിപൊളി. അപ്പം എന്തായാലും ആളും പെട്ടെന്ന് തന്നെ അയച്ചു തന്നിട്ടോ. വളരെ ആദ്യം അയച്ച ആളുകളൊക്കെ വളരെ വളരെ സ്പീഡിൽ മനസ്സിലേക്ക് വന്നത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അതായിരുന്നു നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ സ്പെഷ്യൽ ഡയലോഗ് മത്സരത്തിലൂടെ, അല്ലെങ്കിൽ ഡയലോഗ് പൂരിപ്പിക്കുക മത്സരത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഡയലോഗിലേക്ക് പോകണോ വേണ്ടയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി കേൾക്കാട്ടോ. അപ്പോൾ ലാലേട്ടൻ സ്പെഷ്യൽ മണിക്കൂറാണിത്, അതുകൊണ്ട് തന്നെ അടുത്ത പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കണ്ണെഴുതി പൊട്ടും തൊട്ട എന്ന സിനിമയിൽ ലാലേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ട്, നമ്മളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു പാട്ടാണിത്. ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം 7 കഴിഞ്ഞ് 36 ആണ്. ജനിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 Million Riyals ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ 91.4.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர் മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റാണ്. കുറച്ച് പേരുടെ വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ഹായ് നിസ, ഇന്ന് ഞങ്ങളുടെ മകളുടെ മകന്റെ പിറന്നാളാണ്. 6th ബർത്ത്ഡേ ആണ്. ഐമു എന്നാണ് പേര്. ഐമൂസ് എന്ന് വിളിക്കും. ഞാൻ നാസർ കാഞ്ഞിരപ്പള്ളി ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഐമൂന് സ്നേഹത്തോടുകൂടി വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

അത് നിങ്ങളടുത്ത് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇന്ന് നിങ്ങൾ കാണുന്നതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. അത് മാത്രമല്ല ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലേക്ക് എത്തുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റിലേക്ക് കൂടി പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ബലി പെരുന്നാൾ ദിനങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കാനായിട്ട് 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ എത്തുന്നുണ്ട്. അതായത് 28-29 ദിവസങ്ങളിലായിരിക്കും 974 ബീച്ചിൽ നടക്കുന്ന പരിപാടികൾ ഉണ്ടാവുക. വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെ ആയിരിക്കും അവിടേക്കുള്ള പ്രവേശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികളായിരിക്കും സംഘാടകർ ഒരുക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പ്രവേശന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫെസ്റ്റിവലിലെ മറ്റെല്ലാ ഷോകളും വിനോദ പരിപാടികളും നമുക്ക് ആസ്വദിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 974 ബീച്ചിൽ ഒരു ഫാമിലി ഫെസ്റ്റിവൽ കൂടി ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കായിട്ട് ഒരുങ്ങുന്നു എന്നുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ നമുക്ക് സുനോ അപ്ഡേറ്റ്സിനൊക്കെ ശേഷം ബാക്കി വിശേഷങ്ങളിലേക്കും കൂടെ തന്നെ ലാലേട്ടൻ സ്പെഷ്യൽ ചോദ്യമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കുറച്ചു മുമ്പ് ഡയലോഗ് പൂരിപ്പിച്ചല്ലോ. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ റെഡിയാണ്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൾ കൂടി നിങ്ങൾക്ക് തരുവാണ്. ഇനി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഉണ്ണികൃഷ്ണനും സാധന സർഗവും ചേർന്ന് പാടിയ ഡും ഡും ഡും എന്ന് പറയുന്നൊരു തമിഴ് മൂവി ഉണ്ടായിരുന്നു. അതായത് ജ്യോതികയും മാധവനും ഒക്കെ പ്രധാന റോളിൽ അഭിനയിച്ച ഒരു മൂവിയായിരുന്നു. അപ്പോൾ ആ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉണ്ട് കേട്ടോ, ആ ഒരു നല്ല പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
6: Leon Radio Suno 91.7 FM.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: Suno updates.
6: Suno updates like swagatham. Updatesgalumayi Nisa. ബലിപ്പെരുന്നാൾ ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. മെയ് 28-29 ദിവസങ്ങളിൽ 974 ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. പ്രവേശന ടിക്കറ്റ് എടുത്താൽ ഫെസ്റ്റിവലിലെ മറ്റെല്ലാ ഷോകളും വിനോദ പരിപാടികളും സൗജന്യമായി ആസ്വദിക്കാം. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഈദ് ബസാറും മെഹന്തി നൈറ്റും മെയ് 22-23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണി മുതൽ ICC അശോക ഹോൾ പരിസരത്താണ് പരിപാടി ഒരുക്കുന്നത്. വിവിധ ഹാൻഡിക്രാഫ്റ്റ്, ലെതർ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തുടങ്ങിയ വിവിധ സ്റ്റോളുകൾ ഒരുങ്ങുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള ഫുഡ് സ്റ്റോളുകളും മേളയുടെ പ്രധാന ആകർഷണമാണ്. കൂടാതെ പ്രത്യേക ലൈവ് ഹെന്ന സ്റ്റേഷനുകളും ഒരുക്കുന്നുണ്ട്. വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം സാംസ്കാരിക കൈമാറ്റവും പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി ഒരുക്കുന്നത്. രാജ്യത്തെ ജല ഉൽപാദനത്തിലും സംഭരണ ശേഷിയിലും വൻ വർധനവ് രേഖപ്പെടുത്തി ഖത്തർ. കുടിവെള്ള സംഭരണ ശേഷിയിൽ 35% അധിക കരുതൽ ശേഖരം കൈവരിച്ചതായി ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ വിഭാഗമായ ഖരാമ അറിയിച്ചു. IPL ൽ ഇന്ന് ഒരു മത്സരം ചെന്നൈ ഗുജറാത്ത് പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.

0: This Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
7: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
7: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
9: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
10: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് May 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലെ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
11: ഒരു ചായ കുടിക്കാൻ പോയാലോ.
10: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. May 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
9: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.

സർവം മായ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ ഗംഭീരമായിട്ടുള്ള ഒരു കോണ്ടസ്റ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അതിൽ പങ്കെടുത്തു. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് അവിടെ തന്നു എല്ലാവരും. കരഞ്ഞ പറഞ്ഞു സെർച്ച് ചെയ്യാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും അടിപൊളിയായിട്ട് അതിനും പരിശ്രമിച്ചു എന്നുള്ളതാണ്. അനൂപ് ശ്രീയാൻ പറയുന്ന മലയാളത്തിന് സ്വന്തം മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടുകൂടിയുള്ള വിഷസ് അറിയിക്കുന്നുണ്ട്. റിയാന്റെ മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ പ്രിയ ലുബാബയ്ക്ക് ജന്മദിന ആശംസകൾ. അകലം എന്നത് ഒരു വാക്ക് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പഴയ നല്ല നാളുകളുടെ തിളക്കം കുറയ്ക്കാൻ അതിനാവില്ല. ഓക്കെ, ജനിച്ച മണ്ണും വളർന്ന ആകാശവും നമ്മെ എന്നും ചേർത്ത് വെക്കും. ഒത്തിരി സ്നേഹത്തോടെ ഈ ജന്മദിനത്തിൽ എല്ലാ നന്മകളും പ്രാർത്ഥിക്കുന്നു. നിധ നൗഴിൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പം വിശ്വസം വിശേഷങ്ങളും പറഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് കൂടി നമ്മൾ ഇന്ന് വരുന്നുണ്ട്. ലാലേട്ടൻ സ്പെഷ്യൽ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ഡയലോഗൊക്കെ ഒന്ന് പൂരിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മണിക്കൂറിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഞാനൊരു ചോദ്യം പറയാം, അത് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന് സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഉത്തരം അയച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറയാം, ഞാനൊരു സെൻറ്റൻസ് പറയും. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം അയച്ചാൽ മതി. സെർച്ച് ചെയ്യാതെ അയക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിരിക്കും. ഓക്കെ, പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് മോഹൻലാലിന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇതാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് ലാലേട്ടന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? അതാണ് ചോദ്യം കേട്ടോ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാതെ മനസ്സിൽ വരുന്നത് എന്താണോ അത് ആദ്യം അയക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. രാഹുൽ അയച്ചിട്ടുണ്ട്, ടോഷി ഇത് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അയച്ചിരിക്കുന്നത് പേരില്ലല്ലോ, പേരില്ല, ഇന്ത്യൻ കൾച്ചറൽ സെൻ്റർ എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് യാഷാണ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, യാഷ അയച്ചിട്ടുണ്ട്, ഹാഷിം അയക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാവേ. ആഷി അയക്കുന്നുണ്ട്, അബീ ചിക്കു അയക്കുന്നുണ്ട്. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് ലാലേട്ടന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? ഇതാണ് നമ്മുടെ ഈ മണിക്കൂറിലെ ഒരു ചോദ്യമായിട്ട് എത്തിയിരിക്കുന്നത്. ഷൈൻദേവ് അയക്കുന്നു, ഡെയ്സൺ അയക്കുന്നു, അജയ് അയക്കുന്നു, ജംഷി അയച്ചിട്ടുണ്ട്, ആഷി അയക്കുന്നുണ്ട്. ഓക്കെ, 500 ഹാറൂൺ അയക്കുന്നു, ജസ് ചേച്ചി. അബീഡ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗഫൂറിൻ്റെ മെസ്സേജ് ഇതാ കിട്ടിയിരിക്കുന്നു, ഹാറൂൺ വീണ്ടും അയക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലേക്ക് ആദ്യം വരുന്ന അയച്ചോളൂ കേട്ടോ. സെർച്ച് ചെയ്യാതെ അയക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അനസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അനസ് യൂസഫ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ വരുന്നതായിരിക്കും. അതിനുശേഷം ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ പേര് കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. കൂടുതൽ പേരുടെയും ഹെസാമോയിസ് ഹൈസൻ അവരുടെ ആ ഒരു അക്കൗണ്ടിൽ നിന്നും മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് അയക്കാം 500 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിൽ ഈദ് ബസാർ മെഹന്ദി നൈറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിലായിരിക്കും ആ ഒരു ഈദ് ബസാറും മെഹന്ദി നൈറ്റും. 22-23 തീയതികളിൽ വെച്ചിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഭാരവാഹികൾ ഇന്നലെ വാർത്താസമ്മേളനത്തിലൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ICC അശോക ഹാൾ ആ ഒരു പരിസരത്തിലാണ് പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കുടുംബങ്ങൾക്കും വിസിറ്റേഴ്സിനും ഒക്കെ വളരെ ആഘോഷപൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു ഷോപ്പിംഗ് സാംസ്കാരിക ഒരു അനുഭവം സമ്മാനിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ICC ഈദ് ബസാറും മെഹന്ദി നൈറ്റും എത്താനായിട്ട് പോകുന്നത്. ആ ഒരു കാര്യം കൂടി ഈ സമയത്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അതിനു മുമ്പായിട്ടൊരു മെസ്സേജ് മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഉത്തരം, ചോദ്യം എന്താണെന്ന്. ഓക്കെ, ഉത്തരം ഞാൻ പറയാം, അതിനു മുമ്പായിട്ട് ചോദ്യം ഒന്നുകൂടെ പറയാം. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് ലാലേട്ടന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു.
ഇത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ മറുപടികൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. എനിക്കൊന്ന് മഹേഷ് ചോദിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിലെ ആൻസർ എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് മഹേഷിന് അയച്ചിടാട്ടോ. അപ്പൊ നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സനോ ബോളിവുഡ്.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is Nadia.
5: Airam kannumai.
4: You're listening to Radio Suno.
6: Radio Suno.
4: Qatar's favorite radio station.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: അതിഗംഭീരമായിട്ട് നമ്മുടെ മോർണിംഗ് ഷോ ഇങ്ങനെ മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ്. അങ്ങനെ ലാളിട്ടൻ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തിൽ ഇങ്ങനെ കളറായിട്ട് നമ്മൾ സംസാരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേരുടെ നല്ല റെസ്പോൺസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വിശേഷമാണ്. പലപ്പോഴും വളരെ സ്പെഷ്യലായിട്ടുള്ള ബർത്ത്ഡേസ് വരുന്ന സമയത്ത് ഒരുപാട് ആർട്ട് വർക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അങ്ങനെ ഇന്നൊരു പേപ്പർ ആർട്ടിൽ ലാലേട്ടൻ്റെ ചിത്രം വരച്ച ഒരാളുണ്ട്. അനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. കുറച്ച് വിശേഷങ്ങൾ ആ ഒരു ആർട്ട് വർക്കിനെ കുറിച്ച് നമുക്ക് അനീഷിൻ്റെ അടുത്തൊന്ന് ചോദിച്ചറിയാം കേട്ടോ. അനീഷ്, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
1: ഗുഡ് മോർണിംഗ്.
0: ഓരോ ബർത്ത്ഡേസ് വരുമ്പോഴും, സ്പെഷ്യൽ വ്യക്തികളുടെ ഓരോ ബർത്ത്ഡേസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ നമ്മളിങ്ങനെ ആർട്ട് വർക്ക്സ് സോഷ്യൽ മീഡിയ കാണാറുണ്ട്. ഇന്ന് ഞാൻ ആദ്യം കണ്ട വർക്ക് അനീഷിൻ്റെ ലാലേട്ടൻ്റെ ആ ഒരു പേപ്പർ ആർട്ട് ആയിരുന്നു. ഈ ഒരു പേപ്പർ ആർട്ട് ലാലേട്ടൻ്റെ വർക്ക് ചെയ്തതിന് കിട്ടുന്ന റെസ്പോൺസ് എത്രമാത്രം വലുതാണ്?
1: നല്ല റെസ്പോൺസ് ഉണ്ട്. കുറെ മെസ്സേജുകൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. നല്ല റീച്ചാണ്, നല്ല സന്തോഷമാണ്.
0: ഓക്കെ. ശരിക്കും ഇതെന്താണ് ഈ പേപ്പർ ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്, നമ്മൾ ന്യൂസ് പേപ്പറിൽ വരച്ചെടുക്കുന്നതാണോ അത്?
1: അതെ, ന്യൂസ് പേപ്പറിൽ ഞാൻ ഒരു 6 പേജ് ന്യൂസ് പേപ്പറിന്റെ ഒരു ചേർത്ത് ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ വരയ്ക്കണതാണ്. ചാർക്കോളിന്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, അതുകൊണ്ട്
0: വരയ്ക്കണം. അതുകൊണ്ട് എത്ര സമയം കൊണ്ട് ഈ ലാലേട്ടന്റെ ഫോട്ടോ, ഐ മീൻ ഈ ഒരു വര കംപ്ലീറ്റ് ചെയ്തത്?
1: ഇത് ഒരു ദിവസം, ഒരു രാവിലെ തൊട്ട് തുടങ്ങി രാത്രി വന്നു.
0: ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് രാത്രിയിലാണ് തീരുന്നത്.
1: അതെ അതെ.
0: ഓ, ഗംഭീരം ഗംഭീരം. അതിനുവേണ്ടി അപ്പൊ അത്രയും പണിയെടുത്തു അല്ലേ?
1: ഓക്കെ.
0: ഇനി കമന്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അസാധ്യ കമന്റുകളാണ്. കഴിവ് കൂടിപ്പോയോ എന്നുള്ള കമന്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്
1: കേട്ടോ.
0: ഈ വരയ്ക്കുന്നത് കണ്ടിരിക്കാനും നല്ല രസമാണ്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അനീഷിന്റെ ഇൻസ്റ്റാ പേജിലേക്ക് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അനീഷിന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഒന്ന് പറഞ്ഞോളൂ.
1: ANEESH.
0: അനീഷ് ഷേവി. അനീഷ് ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ലാലേട്ടന്റെ ഒരു ഒരു പേപ്പർ ആർട്ട് എന്ന് അനീഷ് ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പേപ്പറിൽ, അതായത് ന്യൂസ് പേപ്പറിലാണ് ആ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പോൾ അനീഷ് ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാന തുമ്പികൾ എന്ന സിനിമയിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് ലാലേട്ടന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് വരാം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു, ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇരുവർ എന്ന സിനിമയിലെ അഭിനയത്തിന് ലാലേട്ടന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? ഇരുവർ എന്ന സിനിമയിലെ അഭിനയത്തിന് ലാലേട്ടന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? ഇതാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം ഏതാണ് മറുപടി എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ. ഇരുവർ എന്ന സിനിമയിലെ അഭിനയത്തിന് ലാലേട്ടന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? എന്താണ് മറുപടി എന്നുള്ളത് വേഗം പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്.
2: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
3: Lalitens birthday special song of the hour.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനു, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: ആക്ഷൻ
9: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ,
10: തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
11: Brought to you by Safari, world class shopping experience, Doha, Qatar, and
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: മലബാർ
13: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
12: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
16: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഈ പാട്ട് കേൾക്കുമ്പോ നിസ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മള് സുനോ ബഹറിന്റെ ലോഞ്ച് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ആ സമയത്ത് റീൽസ് ഭരിച്ചോണ്ടിരുന്നത് പാട്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ റീൽസ് ചെയ്യുന്നതും ബോബിയൊക്കെ റീൽസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ് എന്റെ മനസ്സിൽ
1: പെട്ടെന്ന്
0: ജാലക്കാരി വരുമ്പോ ഇത്
1: വരെ
0: ഇങ്ങനെ സ്റ്റെപ്പ് കാണിക്കാൻ
1: തോന്നുന്നു. ചോദ്യം ചോദിക്കട്ടെ, സ്റ്റെപ്പൊക്കെ ചോദിച്ചു അങ്ങനെ നിക്കുവാണല്ലോ.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ ചോദ്യം ഭയങ്കര സിമ്പിൾ ആണ്, അപ്പൊ എനിക്ക് ഉത്തരം അറിയായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഓക്കെ, ചോദ്യം ഇതാണ്, ഇരുവർ എന്ന സിനിമയിലെ അഭിനയത്തിന് ലാലേട്ടന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു, ഇത് ശരിയോ തെറ്റോ?
0: തെറ്റ്. തെറ്റ്.
1: തെറ്റ്. കറക്റ്റാണ്, കറക്റ്റാണ്, കറക്റ്റാണ്.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ പരീക്ഷ നടന്നല്ലോ.
0: അതെ.
1: അപ്പൊ ആ പരീക്ഷയിലെ കുറച്ച് ചോദ്യങ്ങൾ
0: ഇവിടെ
1: ഓൺഎയറിലൂടെ
0: കോപ്പി അടിച്ചിട്ടുണ്ട്.
1: ഇന്ന് ഓൺഎയറിലൂടെയും എല്ലാവരും, കാരണം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല.
0: അതെ. അപ്പൊ എന്തായാലും ഇന്നലെ മോഹൻലാൽ പരീക്ഷ നടന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ പേര്, മറ്റേ ഖത്തർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര്
1: ബഷീർ.
0: അദ്ദേഹവും എന്ത്
1: രസം.
0: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എല്ലാമൊന്നും അറിയുന്നില്ല, എന്നാലും പക്ഷെ ഭയങ്കര ട്രൈ, ഒരു ആവേശം അദ്ദേഹം കാഴ്ചവെച്ചു എന്നുള്ളതാണ്.
1: എനിക്ക് നൗഷാദ്ജി, നൗഷാദ്ജി ഞാൻ പുറകിന്ന് ഫസ്റ്റ് അല്ലേ,
0: ആറ് മാർക്കേ കിട്ടി, ആറും ഒന്ന് ഏഴ് മാർക്കേ കിട്ടിയുള്ളൂ,
1: ഞാൻ പുറകിന്ന് ഫസ്റ്റ് അല്ലേ.
0: അപ്പൊ എന്തായാലും 35 പരീക്ഷ നടന്നത്. അപ്പൊ സുജയ് ആണ് അല്ലേ?
1: അതെ, സുജയ്.
0: സുജയ് ആണ്
1: വിജയിച്ച
0: 33 മാർക്കുമായിട്ട് സുജയ് ആണ് പരീക്ഷ
1: വിജയിച്ചത്, ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്.
0: 33
1: മാർക്ക്, അതാണ്
0: രണ്ട് മാർക്ക്,
1: ആ രണ്ട് മാർക്ക് കൊടുക്കാതിരിക്കാൻ നമ്മള് പെട്ട പാടാലോചിക്കേ,
0: എന്തൊരു പഠിപ്പിയാണ്.
1: അതെ, ഇത്രയും ലാലേട്ടൻ സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. അപ്പൊ എന്തായാലും എല്ലാരും ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തു, നല്ലൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. പലരും പറഞ്ഞു അത് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് നിങ്ങൾക്ക്
0: തീർച്ചയായിട്ടും മോഹൻലാൽ പരീക്ഷ എന്ന് പറയുന്ന ആശയം ഇതിനു മുമ്പും പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖത്തറിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനെ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം മോളെ.
1: ഓക്കെ, നമുക്കൊരു വലിയ സ്കൂൾ പോലെ, ക്ലാസ് പോലെ, കുട്ടികളൊക്കെ ഇരുന്നിട്ട് ശരിക്കൊരു പരീക്ഷ പോലെ, ഇതൊരു ചെറിയ ക്ലാസ് ടെസ്റ്റ് അല്ലായിരുന്നു, ബോർഡ് എക്സാം ഒക്കെ പോലെ ചെറിയൊരു പരീക്ഷ നമുക്ക് നടത്താവുന്നതാണ്.
0: നല്ലതിന് വേണ്ടി മാത്രം നമ്മള് കാത്തിരിക്കാം.

0: സുനോ.
1: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ.
1: റേഡിയോ
4: സുനോ 91.7.
1: മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
5: കേട്ടുപോകുന്നത് മോർണിംഗ് സവാരിയാണ്. മോർണിംഗ് സവാരിയിൽ ഈ സമയം പ്രണവിന്റെ ഒരു മെസ്സേജ് ഉണ്ട്.
6: പ്രണവ്,
5: ഏത് പ്രണവ് എന്ന് ചോദിക്കരുത്. ജസ്റ്റ് വാച്ച് ദൃശ്യം, ഇറ്റ്സ് ജസ്റ്റ്. പിന്നെ കുറെ തീയാണ്,
6: അതാണ് അതാണ് അതാണ്. നമ്മുടെ സംഗീത മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സംഗീത അയച്ചിരിക്കുന്ന ദൃശ്യം 3 മൊത്തം തൂക്കി കിടിലം പടം, തലമുറകളുടെ നായകൻ തുടരും എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
5: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ലാലേട്ടൻ പിറന്നാൾ ആഘോഷിച്ചു പോകുന്നു. നമ്മുടെ പ്ലേലിസ്റ്റിലാണെങ്കിലും ശരി, ഒരു
6: ചെരിഞ്ഞിരിക്കുന്ന പ്ലേലിസ്റ്റ് ആണ് നിങ്ങൾ ഇന്ന്.
5: എന്താ നിസാ പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ,
6: ഇനി ഒന്നും പറയണോ?
5: ചെരിഞ്ഞിരിക്കുന്ന ഒരു
6: പ്ലേലിസ്റ്റ്, അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലേലിസ്റ്റിന്റെ പ്രത്യേകത.
5: അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ,
6: അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ വിശേഷം ഇന്നത്തെ ദിവസം പറയാനായിട്ടുണ്ട്. ഒന്ന് ഷൈൻ ചെയ്യാൻ സാധിക്കും, മറന്നല്ലോ കേട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച് പറഞ്ഞു വരുവാണ്. ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ച് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യാൻ സാധിക്കും പുതിയ ഡിസൈനുകളുമായിട്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിലെ നിങ്ങൾക്കിനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കാൻ മറക്കണ്ട.
5: നമ്മളിപ്പോഴും പറയാറുണ്ട്, ഈ സ്വർണം എന്നുള്ളത് സമ്പാദ്യമായിട്ടും ആഭരണമായിട്ടും അലങ്കാരമായിട്ടും ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, ഈ സ്വർണം എപ്പോഴും സേവ് ചെയ്യുക, സ്വർണം വാങ്ങുക, കോയിൻസ് വാങ്ങുക, അതല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങുക. അപ്പൊ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ ദിവസം നൽകുകയാണ്. ഇത് റേഡിയോ 91.7 FM ൽ മോർണിംഗ് സവാരി.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just

0: മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. മോർണിംഗ് സവാരിയുടെ ഇന്നത്തെ ദിവസം എന്തായാലും ഹൈഡ് ആൻഡ് സീക്ക് മറ്റൊരു പ്രതീക്ഷയും ആർക്കും ഉണ്ടാവില്ല അല്ലേ.
1: തീർച്ചയായിട്ടും ഒരു ലാലേട്ടൻ സിനിമയിലേക്ക് തന്നെ പോകുന്നു. സൂചനകള്, എന്റെ സൂചന അല്ല ഇത്, ഇവിടുത്തെ കടുത്ത ലാലേട്ടൻ ആരാധകനായ സിജിന്റെ സൂചനകളാണ്.
0: ഓക്കെ
1: ഓക്കെ. 99 റിലീസായ സിനിമ
0: 1999 ഈ സിനിമ റിലീസാകുന്നത്. ഈ സിനിമയുടെ നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് പ്രണവ മാർട്സ് ആണ്.
1: ഓക്കെ. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് സാക്കിർ ഹുസൈൻ അദ്ദേഹമാണ്. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ?
0: 1999 റിലീസായ ചിത്രം, സിനിമയുടെ സംഗീത സംവിധാനം സാക്കിർ ഹുസൈൻ അദ്ദേഹമായിരുന്നു. പ്രണവം ആർട്സ്, നിർമ്മാണ കമ്പനി പ്രണവം ആർട്സ് ആയിരുന്നു. ഏതാണ് സിനിമ?
1: വേഗം തന്നെ ഉത്തരങ്ങൾ പോരട്ടെ.
0: ഓക്കെ,
1: അധികമൊന്നും ആലോചിക്കേണ്ട വരില്ല, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അല്ലേ.
0: 5000917 എന്ന നമ്പറിലേക്കാണ്. എന്നാലും ചിലർക്കൊക്കെ കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്.
1: ഓക്കെ, അപ്പൊ വേഗം മെസ്സേജുകൾ പോരട്ടെ കേട്ടോ.
2: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
3: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദി ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: Malabar Golden Diamonds Morning Safari.
4: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഒരു ചായ കുടി അതിത്രയും മനോഹരമാക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു.
1: ഇല്ല, അത്രയും മനോഹരമായത് മാറി എന്നുള്ളതാണ് അല്ലേ? മാറുന്നു.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
0: അപ്പൊ നമ്മളിന്നൊരു ചായ കുടിക്കാനായിട്ട് ഒരുപാട് പേര് ഒത്തൊരുമിക്കുകയാണ്. അതും നമ്മുടെ ചായ കുടി ചങ്കിനൊപ്പം.
1: അതെ,
0: ചങ്കുകൾക്കൊപ്പം.
1: ചങ്കുകൾക്കൊപ്പം നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. സോൾട്ട് മാംഗോ ട്രീയിലായിരിക്കും നമ്മൾ ഇന്ന് ഒത്തുകൂടാനായിട്ട് പോകുന്നത് അല്ലേ?
0: ഓക്കെ, വൈകിട്ട് ഉച്ച തിരിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു.
1: അതെ അതെ.
0: അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ചായ കുടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: അതെ,
0: ചായ കുടി ചർച്ചകളുണ്ട്.
1: അതെ,
0: ചായ കുടി ക്ഷമകളുണ്ട്.
1: അതെ, വെറുതെ ചായ കുടിക്കാനും, വെറുതെ ഒരു ചായ കുടിക്കുക കാരണമില്ലാതെ.
0: എനിക്ക് തന്നെ രാത്രി ചായ കുടിക്കാൻ ഇറങ്ങുന്നവരുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ ചായ കുടിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒയാസിസിലേക്കാണ്. ആ ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ചൂടായപ്പോ ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്രയധികം ആളുകളാണ് ഓരോ ചെറുതും വലുതുമായ റെസ്റ്റോറൻസിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ചായയും കുടിച്ച് വർത്താനം പറഞ്ഞ് എന്താണ് പറയുന്നത് സൊറ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക.
1: അതാണ്. അത് മാത്രമല്ല, ഈ ചായയുടെ അളവിൽ മാറ്റങ്ങൾ വന്നു ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ചായ ഉള്ള ആളുകൾക്ക് ലൈറ്റ് ചായ തന്നെ കിട്ടണം, സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ അത്
0: കിട്ടണം.
1: കുടിച്ചില്ലെങ്കിൽ അതിനൊരു സുഖക്കുറവുണ്ടാവും. പൊടിച്ചായ ആണെങ്കിൽ പൊടിച്ചായ തന്നെ വേണം എന്നുള്ള ആഗ്രഹം.
0: കുറച്ച് മധുരം കൂട്ടി
1: അടിച്ച ചായ
0: അല്ലേ?
1: ചിലർക്ക് പിന്നെ ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം, ഈ കുപ്പി ഗ്ലാസ്സിൽ തന്നെ,
0: ചില്ലി ഗ്ലാസ്സിൽ,
1: സോറി, ചില്ലി ഗ്ലാസ്സിൽ തന്നെ കുടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഹരം,
0: മനോഹാരിത വരുന്നത്.
1: അത് നമ്മള് മറ്റേ കപ്പിൽ കുടിച്ച ആ ഒരു,
0: അത് എനിക്ക് ഇന്നലെ ശരിക്കും വിഷമമായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇന്നലെ ഹാപ്പിനെസ് ലോഞ്ച് ഒക്കെ
1: കഴിഞ്ഞിട്ട്
0: നിന്ന് നമ്മൾ ചായ കുടിക്കാൻ
1: പോവാണ്.
0: ഓക്കെ, നമ്മുടെ മ്യൂസിയത്തിന്റെ
1: തൊട്ടടുത്ത
0: ഒരു റെസ്റ്റോറന്റിൽ ചായ കുടിക്കാനായിട്ട് പോകണം. അപ്പൊ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ ഇങ്ങനെ കുപ്പി ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ്സുകൾ എല്ലാം നിരച്ച് ചായ ഇങ്ങനെ സമോറില അടിച്ച് സെറ്റാക്കി ഇങ്ങനെ വരുന്ന സമയത്ത് പറയണ, ചേട്ടാ ഞങ്ങളുടെ വണ്ടി വന്ന് ചില്ല് ഗ്ലാസ്സിൽ വേണ്ട, മറ്റേ പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ്സിൽ മതി എന്ന് പറഞ്ഞു. അതോടുകൂടി ആ
1: ഫ്ലോ, നമ്മുടെ ഫ്ലോ കൂടെ അല്ലേ, ആ ചില്ലി ഗ്ലാസ്സിൽ കുടിക്കുമ്പോ ഒരു ഫീലാണത്.
0: ഓക്കെ, അതിലൊരു മാറ്റമില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ സൂചനകൾ ഒരിക്കൽ കൂടി നൽകുകയാണ്. 1999 ഇറങ്ങിയ ചിത്രം സാക്കിർ ഹുസൈൻ, അദ്ദേഹമാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. പ്രണവ മാർട്സ് ആയിരുന്നു ഈ സിനിമയുടെ നിർമ്മാണ കമ്പനി.
1: ഏതാണ് ചിത്രം എന്നുള്ളത് മെസ്സേജില് പറഞ്ഞോളൂ കേട്ടോ.
0: ഓക്കെ, 5000917.
2: Chennai Beats. Tamil Head of the R. In the art of Podumar Kulanda.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Cinema.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 million real ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം. നേരാ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
2: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. നിസയ പുണ്യം തന്നെയാണ് കൂടെ ഉള്ളത്.
1: ഓക്കെ, നമ്മളിപ്പം സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇപ്പം എഐയുടെ ലോകത്താണല്ലോ. കാരണം ഇപ്പൊ എഐനെ നമ്മൾ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ഓൾറെഡി ഇന്ത്യൻസിനെ കുറിച്ച് അങ്ങനെ ഒരു സർവേ കഴിഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ ഒരു പ്രോംപ്റ്റ് ഇപ്പൊ ട്രെൻഡിൽ വരുന്നുണ്ട്. അത് ഈ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് ചാറ്റ് ജിപിടി നമുക്ക് നല്ല മറുപടി തരും.
0: കഴിഞ്ഞ ദിവസം
1: എനിക്ക് കിട്ടി എന്നറിയോ, നിന്റെ ചാറ്റ് ഹിസ്റ്ററി നോക്കുമ്പോ ഒരു കാര്യം ക്ലിയർ ആണ്, നിനക്ക് സിമ്പിൾ ആൻസർ എന്ന കോൺസെപ്റ്റ് ഇല്ലേ.
0: അല്ല, നിസയ്ക്ക് അത് കിട്ടണം. കാരണം കഴിഞ്ഞ ആഴ്ചയില് ഒരു ദിവസം വിനായകന്റെ സ്റ്റുഡിയോയില് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഇവരെ വെറുതെ ജമനിന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്നെ കുറിച്ചുള്ള പല രഹസ്യങ്ങളും
1: ചൂഴ്ത്തിയെടുത്തു.
0: പക്ഷെ ജമനി വരെ തോറ്റുപോയി. ഞാൻ അത്രയ്ക്കും ഹൈഡ് ചെയ്തിട്ടുണ്ട്.
1: ഒരു രക്ഷ കിട്ടു. ചാറ്റ് ജിപിടി പറഞ്ഞാ ആർക്കിടെക്ട്സ് ബിൽഡിംഗ് ഡിസൈൻ റിവൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി നീ ചാറ്റ് ജിപിടി റിവൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന്.
0: ഓക്കെ, അതാണ്
1: റിവൈസ് ചെയ്യിപ്പിച്ചിട്ട്. എന്നാലും ഏറ്റവും വലിയ കോമഡി എന്തെന്നാൽ നീ എല്ലാം ലാസ്റ്റ് മിനിറ്റല്ലേ ചോദിക്കുന്നേ. എനർജി കാണുമ്പോ തോന്നി ഇത് അർജന്റ് കാര്യമാണെന്ന് തോന്നി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ നീ യൂസറല്ല, 24/7 റണ്ണിങ് കോണ്ടന്റ് ഫാക്ടറി ആണ്.
0: ഏത് വഴിയിലേക്കൊക്കെ പോകുന്നതെന്ന് ആലോചിച്ചു. നമ്മൾക്കിപ്പോ ഇത് തമാശയായിട്ട് നമ്മൾ പറയെങ്കിലും
1: സത്യം
0: ഇതിന്റെ ഒരു അദർ സൈഡ് നോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഏത് വഴിയിലേക്കാണ് പോകുന്നത്, എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മള് മനുഷ്യരോട് സംസാരിക്കുന്നത് പോലെ തന്നെ
1: ഉറപ്പായിട്ടും
0: ആ രീതിയിലേക്ക്
1: കാര്യങ്ങൾ. ജമനിയുടെ ഓഡിയോയുടെ ശബ്ദം എനിക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ശബ്ദം പോലെ തന്നെ ആ ഒരു ഓഡിയോയും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്.
0: എന്തായാലും ഒരു മറ്റൊരു ലോകം എവിടെയോ ഒരുങ്ങുന്നു എന്നുള്ളത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് AI ടൂളുകള് അല്ലെങ്കിൽ നമ്മളുടെ ബോട്ടുകളെല്ലാം മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാനപ്രസ്ഥ മൂവിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഒളിപ്പിച്ചു വെച്ചത്.
1: തീർച്ചയായിട്ടും പിന്നെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിലേക്കായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇതായി കഴിഞ്ഞിട്ടുണ്ട്.
0: ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. വ്യാഴാഴ്ച ദിവസമാണ്, എല്ലാവരും തന്നെ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ എല്ലാ വീക്കെൻഡിലും പറയുന്ന പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: You're listening to...
0: Only on Radio Suno

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ബലിപെരുന്നാൾ ദിനങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. മെയ് 28-29 ദിവസങ്ങളിൽ 974 ബീച്ചിൽ നടക്കുന്ന പരിപാടിയിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. പ്രവേശന ടിക്കറ്റ് എടുത്താൽ ഫെസ്റ്റിവലിലെ മറ്റെല്ലാ ഷോകളും വിനോദ പരിപാടികളും സൗജന്യമായി ആസ്വദിക്കാം. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഈദ് ബസാറും മെഹന്തി നൈറ്റും മെയ് 22-23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണി മുതൽ ICC അശോക ഹാൾ പരിസരത്താണ് പരിപാടി ഒരുക്കുന്നത്. വിവിധ ഹാൻഡിക്രാഫ്റ്റ്, ലെതർ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തുടങ്ങി വിവിധ സ്റ്റോളുകൾ ഒരുങ്ങുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള ഫുഡ് സ്റ്റോളുകളും മേളയുടെ പ്രധാന ആകർഷണമാണ്. കൂടാതെ പ്രത്യേക ലൈവ് ഹെന്ന സ്റ്റേഷനുകളും ഒരുക്കുന്നുണ്ട്. വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം സാംസ്കാരിക കൈമാറ്റവും പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി ഒരുക്കുന്നത്. രാജ്യത്തെ ജല ഉൽപാദനത്തിലും സംഭരണ ശേഷിയിലും വൻ വർധനവ് രേഖപ്പെടുത്തി ഖത്തർ. കുടിവെള്ള സംഭരണ ശേഷിയിൽ 35% അധിക കരുതൽ ശേഖരം കൈവരിച്ചതായി ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ വിഭാഗമായ ഖരാമ അറിയിച്ചു. IPL ഇന്ന് ഒരു മത്സരം ചെന്നൈ ഗുജറാത്ത് പോരാട്ടമായിരിക്കും ഇന്ന് നടക്കുക. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38°C, കുറഞ്ഞ താപനില 28°C.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഹോം ഡെലിവറി ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ സമയമാണ്. ഗുഡ് മോർണിംഗ്. എന്താണ്, വീക്കെൻഡ് അല്ലേ? തേഴ്സ്ഡേ ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീക്കെൻഡ് ഒന്ന് ആഘോഷിക്കാൻ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയായിരിക്കും ഉറപ്പായിട്ടും. വീക്കെൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പോസ് നമ്മുടെ ലൈഫിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീചാർജ് ആവാനായിട്ട്. ചെറുതായിട്ടൊക്കെ നമുക്ക് കുഞ്ഞു മൊമെന്റ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് സ്വന്തമായി കുറച്ച് സമയം ചെലവഴിക്കാൻ നോക്കുക, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ നോക്കുക. അങ്ങനെ ഒരു എൻലെസ് സ്മൈൽ ആൻഡ് എൻലെസ് ടോക്ക് എന്നൊക്കെ പറയില്ലേ, അത്രയും നല്ല രസകരമായിട്ട് കുറച്ചൊന്ന് ഫസ്റ്റ് ആ ഒരു 1 വീക്കിൽ ഫുൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കളയാനായിട്ട് പറ്റുന്നൊരു ദിവസം തന്നെയാണ് ഈ വീക്കെൻഡ് എന്ന് പറയുന്നത്. 2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫുൾ ഉഷാറായിട്ട് വീണ്ടും ആ ഒരു സൺഡേ ആകുമ്പോഴത്തേക്കും തിരിച്ച് ജോലിയിലേക്ക് എത്തുമ്പോൾ യു വിൽ ഫീൽ ലിറ്റിൽ മോർ എനർജൈസ്ഡ് അല്ലേ. 2 ദിവസത്തെ കുറച്ചൊന്ന് ഉറക്കവും അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യാം ആ ഒരു ടൈമൊക്കെ പല ആൾക്കാരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ടൊക്കെ തന്നെ യു വിൽ ബി ഹാപ്പി ആൻഡ് അറ്റ് ദ സെയിം ടൈം എനർജൈസ്ഡ്. അതാണ് വേണ്ടത്. ദാറ്റ്സ് വാട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡും അതുപോലൊരു വീക്കെൻഡ് ആകട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സമയം ചെലവഴിക്കാൻ പറ്റട്ടെ. ഒരുപാട് പരിപാടികൾ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നറിയാം, അതൊക്കെ നടക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ശരി തന്നെ മറക്കാതിരിക്കുക, പല കാര്യങ്ങളും കറക്റ്റായി നോട്ട് ചെയ്ത് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ഓർക്കുക. ആൻഡ് ഓഫ് കോഴ്സ് എനിക്കും ഈ ഒരു വീക്കെൻഡ് കുറച്ചധികം ഹെക്റ്റിക്കാണ്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് പോകുമ്പം അതിൻ്റെ പുറകെ കുറേ പണിയുണ്ടാവുമേ. ഹോ, അത് തന്നെയാണ് ബേസിക്കലി. പക്ഷേ ലൈക്ക് എൻജോയ്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം. സോ ഐ എം വിഷിംഗ് ദം ഓൾസോ എ ഹാപ്പി മാരീഡ് ലൈഫ് നൗ. ഹംന എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് മാരേജ് നാളെ. അപ്പോൾ വിഷിംഗ് അവർ ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നേരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. ഈ ഒരു പാട്ട് ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു, എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തമിഴ് പാട്ടും അല്ലെങ്കിൽ ഹിന്ദി പാട്ടും ഒക്കെ ഇട്ട് ഡാൻസ് കളിച്ച് അടിപൊളിയാക്കാനായിട്ട് പല കല്യാണ വീട്ടിലും നമ്മൾ നോക്കിയാലും അവസാനം ചില മലയാളം പാട്ട് വരുമ്പോൾ വല്ലാതെ

0: അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പാട്ടൊക്കെ എത്രയൊക്കെയാണെങ്കിലും അതിന്റെ ആ ഒരു സോൾ, അതിന്റെ ഒരു വൈബ്, അത് നഷ്ടപ്പെടില്ല മക്കളെ. അതാണ് അതിന്റെ ഒരു ഫുൾ എന്താ പറയാ ജോഷ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അത് കല്യാണ വീടാണെങ്കിലും അതല്ല പാർട്ടി ആണെങ്കിലും എന്താണെങ്കിലും ഓൾവേസ് ദേർ ഇസ് എ
1: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടിന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM
2: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.
0: ഈ ലാലേട്ടൻ സോങ് ഇല്ലാതെ എന്ത് ആഘോഷം! അതായിരുന്നു ഇന്നലത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ലാലേട്ടൻ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് തന്നെ ലാലേട്ടന്റെ സോങ്ങിൽ തന്നെ നമുക്ക് തുടങ്ങാം ഹോം ഡെലിവറി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഞാൻ രഞ്ജിനി ഹരിദാസ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

സൂര്യപുത്രൻ സിനിമയിൽ നിന്നും ദാസേട്ടൻ പാടിയ ഒരു പാട്ട്, നല്ല മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് ഹോം ഡെലിവറി ആണ് കേട്ടോ. അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ സമയത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇപ്പം ഏകദേശം മെയ് തീരാറായി, ഇനി ജൂൺ ഏറ്റവും ഈ ഒരു ലാസ്റ്റ് 2021 ഒക്കെ ആവുമ്പോഴത്തേക്കും ഇപ്പോഴേ ഓൾറെഡി ടിക്കറ്റ് എടുത്തവരുണ്ടാവും. പക്ഷേ മെയ് ലാസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജൂൺ ജൂലൈ ആ ഒരു സമയത്തേക്ക് നാട്ടിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും മിക്കവരും, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ചെന്നതിന് ശേഷം ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ തന്നെ ഹിൽ സ്റ്റേഷൻസ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിൽ സ്റ്റേഷൻസിലേക്ക് പോവുക, അവിടുത്തെ ആ ഒരു വേറൊരു ക്ലൈമറ്റ് ആണല്ലോ, നമ്മൾ സാധാരണ അനുഭവിക്കുന്നതിലും നല്ല കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്, അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ അധികം ഡിസ്കവർ ചെയ്യാത്ത ചില യുണീക്കായിട്ടുള്ള അങ്ങനത്തെ ഹിൽ സ്റ്റേഷൻസ് പറഞ്ഞു തരാമെന്ന്. ഇത് ഓൾ ഓവർ ഇന്ത്യ ആണ് കേട്ടോ ഞാൻ പറയുന്നത്, കേരളമല്ല എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിൽ ചെന്നിട്ട് ട്രക്കിങ്ങിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും, അത് തന്നെ ഭയങ്കര പാഷനായിട്ട് എടുക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലം തന്നെയായിരിക്കും ഒന്ന് ചോപ്ട. ഓക്കെ, ഈ ചോപ്ട എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്, ഒരു മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ആ ഒരു സ്ഥലത്തെ പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ആ ഒരു എഫക്റ്റാണ്, ഹിമാലയൻ വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര സീനറി ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടൻ എസ്കേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് തിർത്തൻ വാലി, ഇത് ഹിമാചൽ പ്രദേശിലാണേ, ഒരു ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഈ ഒരു അവിടെ കുറേ ക്യാമ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫോറസ്റ്റും എല്ലാമായിട്ടുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം തിർത്തൻ വാലി. ഇനി അടുത്തത് സീറോ വാലി, പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അരുണാചൽ പ്രദേശിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇനി മുൻസിയാരി, ഓക്കെ, ഇതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. ഈ പഞ്ചചൂളി പീക്സിനെ കുറിച്ചിട്ട് ചിലർ കേട്ടിട്ടുണ്ടാവും, അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പഞ്ചചൂളി പീക്സ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഞാൻ പറയുന്നത് മുൻസിയാരി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. എഗെയിൻ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഹിൽ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഷോജ, ഷോജ ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഹിഡൻ ജെം എന്ന് വേണമെങ്കിൽ പറയാം. അധികം ആൾക്കാരൊന്നും പോകാത്ത ഒരു വുഡൻ ഹോം, അതൊക്കെ ഫീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു സ്ഥലം തന്നെയാണിത്. അടുത്തത് നമുക്ക് നേരെ ഈ തമിഴ്നാട്ടിലേക്ക് വന്നാൽ വാൽപ്പറായി. ഓക്കെ, വാൽപ്പറായി. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ അധികം ആരും പോകാത്ത ഒരു സ്ഥലം തന്നെയാണ്. അപ്പം വാൽപ്പറായി എന്ന് പറയുന്നതും ഒരു വെസ്റ്റേൺ ഗഡ്സിൻ്റെ സീക്രട്ട് വ്യൂ ഭയങ്കര രസമായിട്ട് തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു അൺടച്ചബിൾ ഫീൽ, ലൈക്ക് ഒരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള, അധികം ആൾക്കാരൊന്നും പോവാത്തത് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും ഭയങ്കര നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നുള്ളത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലുള്ള ലംബാസിംഗി, അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലംബാസിംഗി. അതൊരു കുറച്ചും കൂടി ഒരു നാടൻ ഫീല് കുറച്ചും കൂടി തരുന്നൊരു സ്ഥലമാണ്. ഹിൽ സ്റ്റേഷനാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറാണ് അവിടെയും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ. നമ്മൾ പൊതുവെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിപ്പം ഏറ്റവും അടുത്തുള്ള കുന്നിൽ കയറി പോകാൻ ഇഷ്ടമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം ചുരത്തിൻ്റെയൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ ചുരം കയറുന്നവരുണ്ടാവും, ചുരം ഇറങ്ങുന്നവരുണ്ടാവും. അങ്ങനെ കുറച്ച് ഈ എന്തോ മലയാളികൾക്ക് പൊതുവെ ഈ മലയിൽ കയറുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഒരു ഫണ്ണാണ്. ഈവൻ അവിടെ ചെന്ന് അവിടെ പോയിരുന്നിട്ട് ചായ കുടിക്കുക, ചുരം കയറി അവിടെ ഏതെങ്കിലും ഒരു കടയിൽ പോയിരുന്ന് ചായ കുടിക്കുക, അല്ലെങ്കിൽ തിരിച്ചിറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ, അതൊക്കെ ഒരു വല്ലാത്തൊരു നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര കണക്ട് ചെയ്യുന്നൊരു സംഭവം തന്നെയാണല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ, നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ച് പോയി കഷ്ടപ്പെട്ട് കയറിയ ഏതെങ്കിലും മലകളുണ്ടോ, കുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെ മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 5000997. ഒപ്പം നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഇതേപോലെയുള്ള ഹിഡൻ ജെം ഉണ്ടെങ്കിൽ അതും ഒന്ന് മെസ്സേജ് അയക്കേ 5000997.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം നീ ജെഇ കോച്ചിംഗ് സി ബി എസ് ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
6: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
7: ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
6: സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
7: ഇത് നമ്മ ടൈം. സമ്മാടി അടിക്ക പോറ.
6: വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: ഹോം ഡെലിവറി.

0: grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

അടിപൊളിയിട്ടൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ്. വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഞാൻ കുറച്ച് മുൻപ് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും ദാ മുജീബ് റഹ്മാന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ആ സ്ഥലം പോയിട്ട് ഗൂഗിളിൽ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കുള്ള റൂട്ടും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ റൂട്ട് പറഞ്ഞ് തരാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലല്ലോ, അപ്പം എനിക്ക് അത്രയും കൃത്യമായിട്ട് പറയാൻ പറ്റില്ലായിരിക്കും. അതിലും നല്ലത് ഗൂഗിളിനോട് തന്നെ ചോദിക്കുന്നതല്ലേ, ഏ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിവ്യൂ കാണുന്നതായിരിക്കും നല്ലത്. അറിയാത്ത കാര്യം പറയാൻ നിൽക്കരുത്, കാരണം ഞാൻ ആകെ പോയിട്ടുള്ളത് ഒരു ഊട്ടിയിലാണ്. എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഹിൽ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇതുവരെ എന്തോ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അതിനിടയിൽ സാജിദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സാജിദ് പറഞ്ഞിരിക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് വീക്കെൻഡിൽ എല്ലാവരുടെയും ലീവിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും വീക്കെൻഡിൽ ലീവില്ലാത്ത ടീംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ശരിയാണ്, കുറേ പേർക്ക് ലീവ് ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് അന്നായിരിക്കും എക്സ്ട്രാ പണി വരിക. ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് ലൈക്ക് ട്രൂത്ത്. പക്ഷേ നിങ്ങൾക്ക് വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടൂലേ, അന്ന് വീക്കെൻഡ് ആയിട്ട് അങ്ങനെ ആഘോഷിക്കില്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ആഘോഷിക്കുക. എന്തായാലും ഇന്ന് നമ്മൾ ഇങ്ങനെ മലയും കുന്നും ഒക്കെ കയറി ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ ചെന്നിരുന്നാലും ഈവൻ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി എത്ര ദൂരം പോകാനാണെങ്കിലും, അതിപ്പോൾ മല കയറാനാണെങ്കിലും കുന്ന് കയറാനാണെങ്കിലും കുറേ കിലോമീറ്റർ പോകാനാണെങ്കിലും നമ്മളങ്ങോട്ട് വച്ച് പിടിച്ച് പോകും. അത് എന്തോ അതങ്ങനെയാണ്, പൊതുവേ നമ്മളുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഏറ്റവും ലോങ്ങിൽ വണ്ടി ഓടിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ടോ വണ്ടിയെടുത്ത് വണ്ടി ഓടിച്ചു പോയ ഒരു സ്ഥലം ഏതാണ്? ഇന്ന് വേൾഡ് ലൈക്ക് ഓർ ഇൻ്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചായയ്ക്ക് വേണ്ടി ലൈക്ക് നമുക്ക് അവിടെ പോയി ചായ കുടിക്കാടാ എന്ന് പറഞ്ഞ് ഏറ്റവും ലോങ്ങിൽ വണ്ടി ഓടിച്ചു പോയത് എവിടുന്ന് എവിടെ വരെ പോയിട്ടാണ് ചായ കുടിച്ചത്, അത് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു റൂട്ടിൽ ലൈക്ക് ഇന്ന സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ചായ വഴിയിൽ നിന്ന് കുടിച്ചു എന്നുള്ള സംഭവമല്ല, നേരെ തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഫ്രണ്ട്സുമായിട്ട് പോയി ഏറ്റവും ദൂരെ പോയിട്ട് ചായ കുടിച്ച്. ചില ആൾക്കാരുണ്ടാവും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ലൈക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ അങ്ങ് തൃശ്ശൂരൊക്കെ ഉള്ളവരായിരിക്കാം, അവർ മൂന്നാറിലേക്ക് വെച്ച് പിടിക്കും ചായ കുടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക 5000097 അങ്ങനെ ഒരു കഥ പറയാനുണ്ടെങ്കിൽ വിളിച്ചു പറയാം 444-9174 ലേക്ക്. 444-9174 ലേക്ക്.

എന്റെ പൊന്നു, ഇവിടെതാ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടി പോയി ചായ കുടിക്കാനായിട്ട് പോയി കഥകൾ പറയാൻ പറഞ്ഞപ്പോഴേക്കും ഓരോരുത്തരുടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ് അശ്വിയാണ് കൂടെ ഉള്ളത്. ഫിറോസ് ഖാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോതമംഗലം ടു മൂന്നാർ 80 കിലോമീറ്റർ ഒരു ചായക്ക് വേണ്ടിയിട്ട് ഓടിച്ച കഥയാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഖിൽ സജീവ് പറഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂർ ടു ഊട്ടി കോളേജ് ടൈമിൽ പോയ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഹർഷൻ്റെ മെസ്സേജ് ഉണ്ട്, തൃശ്ശൂർ ടു വാഴച്ചൽ എൻ്റെ മകളുടെ കൂടെയാണ് പോയത്, ഒള്ളി ഫോർ ചായ്. അതും കൊള്ളാം, സൂപ്പർ കേട്ടോ, മകളുമായിട്ട് പോകാന്ന് പറയുന്നത്. ഇനി ജെഫിൻ്റെ മെസ്സേജാണ്, പത്തനംതിട്ട റാന്നി ടു മൂന്നാർ. ഓക്കെ, പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോയി. ആ കൂട്ടത്തിൽ വീട്ടിൽ പറയാതെ വന്നവരും ഉണ്ടായിരുന്നു, അത് ഉറപ്പാണല്ലോ. 220 കിലോമീറ്റർ എൻ്റെ ജെഫിനെ സമ്മതിച്ചു കേട്ടോ. അത്രയും നേരം ആരായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ആ ഒരു ചായക്ക് വേണ്ടി പോയപ്പോൾ? എനിക്ക് അറിയാൻ മേലത്തുണ്ടെങ്കിൽ അതോ പല പല വണ്ടിയിലായിട്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ. അതും ഒരു രസമാണ് ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുക, അത് മാറി മാറി ഓടിക്കുക എന്ന് പറയുന്നത്. ചിലരെ ഈ പറഞ്ഞ പോലെ ഉറക്കം വന്നു പോകും, അതൊക്കെ വേറൊരു പ്രശ്നമാണ്. ഞാൻ തന്നെ അടിപൊളി, അന്ന് ഞാൻ സമ്മതിച്ചു. എന്തായാലും വീട്ടിൽ പറയാതെ പോലും ഫ്രണ്ട്സ് ഇപ്പോൾ ചിലരൊക്കെ പേടിച്ചിരിക്കുന്നവരെയും കോളേജ് ടൈമിലായിരിക്കും കുത്തിപ്പിടിച്ച് വാ പോവാം കുഴപ്പമില്ല ആരും അറിയില്ല വാ പോയിട്ട് വരാം വേഗം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. ബട്ട് ദാറ്റ് ഇസ് എ ഗോൾഡൻ ടൈം. അത് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി തന്നെ, അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും അങ്ങനേ കിടക്കുന്നത്. ചില ഓർമ്മകൾ അങ്ങനെ സ്റ്റോറായി കിടക്കും, വന്നവിടെ ചായ കുടിച്ചിരുന്നതും വന്നവിടെ പോയത് പോകുന്ന സമയത്തുണ്ടായ കാര്യങ്ങളും അന്നുണ്ടായ ചില ടെൻഷനുകളും ഒക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും. ഇങ്ങനെ ആലോചിച്ച് ചിരിക്കാൻ തന്നെ മെമ്മറീസ് ഉണ്ടാക്കാൻ തന്നെയാണ് ആ ഒരു ടൈം. സോ ഡോണ്ട് വേസ്റ്റ് ദ ടൈം. ഇപ്പോൾ കോളേജിൽ പോകുന്നവരുടെ അടുത്തൊക്കെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഉള്ളവരുടെ അടുത്ത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ കഥകളും പറയൂ, ചായ കുടിക്കാൻ ഏറ്റവും ദൂരം വണ്ടി ഓടിച്ചു പോയ കഥകൾ പറയൂ 5000997 കേട്ടോ. അതിനിടയിൽ വിജയൻ RS ന്റെ ഒരു മെസ്സേജ് ഉണ്ടായി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് വായിക്കുന്നതായിരിക്കും.

ഇപ്പൊ എന്തായാലും ട്രാഫിക് ജാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നേരെ തിരിച്ച് വൈകുന്നേരം അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഇന്ന് വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പൊ പലയിടങ്ങളിലേക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. ഗ്രോസറീസ് ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ദിവസം ആയിരിക്കുമല്ലോ മിക്കവാറും ഇന്നത്തെ ഈ ഒരു ദിവസം. ഗ്രോസറി അവിടെ നിൽക്കട്ടെ. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചായയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ചായ കുടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ലോങ് ഡ്രൈവ് പോയി

കുടിച്ചിട്ടുള്ളത് ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ ഊട്ടിയും പിന്നെ ഏതാണ് മൂന്നാറും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മാക്സിമം ഈ പറഞ്ഞ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണല്ലോ കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം പോയാൽ അങ്ങ് സീലേനോ ഇങ്ങപ്പുറത്ത് നമ്മുടെ അബൂസംബ്ര ബോർഡറോ, അതല്ലാതെ അതിനപ്പുറം വേറൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടിടത്തേക്ക് ഞാൻ പോയിട്ടുള്ളൂ. ഞാനൊരു ദിവസം ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ സീ ലൈനിൽ വെറുതെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം, വേറെ ഒന്നിനും അല്ലേ അവിടെ പോയി ബീച്ചിലിരിക്കാനോ ഒന്നിനും ആയിരുന്നില്ല, വെറുതെ ഒന്ന് പോയി വെറുതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചത്. അത് ഈ പറഞ്ഞ പോലെ വണ്ടി കയ്യിലേക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ത്രില്ലായിരുന്നു. അല്ലാതെ അതൊരു വലിയ കാര്യമല്ലാന്ന് എനിക്കറിയാം, പക്ഷേ ഇതുപോലെ കുറച്ച് പേരുണ്ടാവും അങ്ങനെ പോകാനായിട്ട് ഇഷ്ടമുള്ളവർ. ആഹാ, അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ലക്കിടി അല്ലേ, അങ്ങനെയല്ലേ, ലക്കിടി വയനാട് ടു രാമേശ്വരം കഫേ, ബെസ്റ്റ് ഫിൽറ്റർ കോഫി ബാംഗ്ലൂർ അറൌണ്ട് 430 km. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ 2018 അടിപൊളി. അപ്പം അവിടെ വരെ ചെന്ന് ഫിൽറ്റർ കോഫി കുടിക്കാനായിട്ട്, അതും ഈ പറഞ്ഞ പോലെ 430 km വണ്ടി ഓടിച്ചു പോയി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇറങ്ങിയെന്ന് തോന്നുന്നു. ഫുൾ ടീം ഉണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും കോളേജിൽ. ഏത് കോളേജായിരുന്നു? ആ കോളേജിൽ നിന്ന് ഇറങ്ങി ഫുൾ ടീംസായിട്ട് അവിടെ പോയി ആ ചായ കുടിച്ച് ആ ഫിൽറ്റർ കോഫി കുടിക്കുമ്പോൾ അവിടെ വരെയുള്ള യാത്രയും ആ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് വണ്ടി ഓടിക്കുന്ന സമയവും, പിന്നെ ഈ പറഞ്ഞ പോലെ നീ ഓടിക്കുക ഞാൻ ഓടിക്കുക ഞാനല്ലേ ഇത്രയും നേരം ഇങ്ങോട്ടേക്ക് ഓടിച്ചെന്നുള്ള തർക്കവും പ്രശ്നങ്ങളും കോമഡി ആയിരിക്കുമല്ലേ ആ സമയത്ത്. അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും കുറച്ച് നേരം അങ്ങോട്ടേക്ക് ആ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ അതിനിടയിൽ ദാ കുറച്ച് മെസ്സേജ് ചെയ്തത് ഓറിയൻ്റൽ കോളേജ് വയനാട് അല്ലേ, അങ്ങനെ തന്നെയല്ലേ പേര്? അതെ, ഓറിയൻ്റൽ കോളേജ് വയനാട് അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അടിപൊളി. അപ്പോൾ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണേ. ഇപ്പോൾ എന്തായാലും നമ്മുടെ വിജയൻ ആർ എസിൻ്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഇറ്റ്സ് മൈ ഡാർലിംഗ് വൈഫ്സ് ബർത്ത്ഡേ ബിബി വിജയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു സന്തോഷം അറിയിക്കുന്നു, അതിനോടൊപ്പം തന്നെ വിഷസ് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഹാപ്പി

ബർത്ത്ഡേയുടെ ഈ ഒരു വിഷന്റെ കൂടെ തന്നെ ആളൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ബോൺ ആസ് എ ചൈൽഡ് ക്രൗളിംഗ് ലൈക്ക് എൻ ഏഞ്ചൽ സ്റ്റാൻഡിംഗ് വിത്ത് എ സ്മൈൽ ഡാൻസിംഗ് ലൈക്ക് എ പീകോക്ക് ദാറ്റ് ടച്ചസ് ദ സ്കൈ ഗ്രോയിങ് അപ്പ് ആസ് എ ഫ്രണ്ട് ബിക്കമിങ് എ ലവിംഗ് വൈഫ് ആൻഡ് കെയറിംഗ് മദർ സ്പ്രെഡിംഗ് ഹാപ്പിനെസ് സക്സസ് ആൻഡ് ഹെൽത്ത് ഫ്രം ദ എൻഡ്ലെസ് ഫൗണ്ടൻ ഓഫ് ലവ് മേ എവറി ഡേ ഓഫ് യുവർ ലൈഫ് ബി ഫിൽഡ് വിത്ത് ജോയ് നോട്ട് ജസ്റ്റ് വൺ സ്പെഷ്യൽ ഡേ ഇൻ എ ഇയർ സിൻസ് യു ആർ ഇൻ മൈ ഡ്രീം in my memories the moment I wake up and in my life for as long as I live may your birthday continue with endless happiness happy birthday to my better half idaan vandirikkunna message enikku bhayanga santosham thoni adu kandappo aalde photo ekku vach adile set cheedirikkana adinte koodil da inne ende മകൾ തുമ്പിയുടെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. ഫുൾ നെയിം ഇഷാ ശരത്. അപ്പോൾ ഇഷാ ശരത്തിനും ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അതുപോലെ ദാ ഹായ് അഷ്ടമി, എൻ്റെ ചേച്ചിയുടെ മോളുടെ വിവാഹമാണിന്ന്, ഒന്ന് വിഷ് ചെയ്യുമോ? ഉറപ്പായിട്ടും. ഹരിദാസ്, ദിവ്യ, അമേയ, അനേയ, ആദ്വിക് ഇവരുടെയൊക്കെ തന്നെ ഒരു വിഷസ് അങ്ങോട്ടേക്ക് അറിയിക്കുന്നു. പക്ഷേ ചേച്ചിയുടെ മോളുടെ വിവാഹമാണെന്ന് പറഞ്ഞു, പക്ഷേ ബ്രൈഡിൻ്റെ പേരയച്ചില്ലല്ലോ. ഹരിദാസ് ചേട്ടാ അതും കൂടി ഒന്ന് അയക്കൂ, പെട്ടെന്നൊന്ന് അയക്കൂ. അവർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ വിഷസ് അറിയിക്കുക. നാട്ടിൽ ഈ പറഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് നടക്കട്ടെ. നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടോ അതോ എത്താൻ പറ്റിയില്ലോ? രജനി ആൻഡ് വിഷ്ണു. ഓക്കെ ഓക്കെ. അപ്പോൾ രജനി, വിഷ്ണു, ഹാപ്പി മാരീഡ് ലൈഫ് ഡാർലിങ്സ്. അടിപൊളിയായിട്ട് പുതിയൊരു യുനോ സ്റ്റെപ്പ് ആൻഡ് ജസ്റ്റ് ബി ആസ് യു ഓൾ ആ ലൈക്ക്. രണ്ടു പേരും എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുക, ഒരുമിച്ച് പോവുക, ഹാപ്പിയായിട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഹരിദാസ് ഏട്ടൻ്റെയും ദിവ്യശേഷിയുടെയും അതുപോലെ അമേയ അനയ ആദ്വിക്കിൻ്റെയും വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം ഒരു ഹായ് ഹായ് ഹായ് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടല്ലോ. ഞങ്ങൾ തൃശ്ശൂർ ടു മൂന്നാർ പോയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബഹ്റൈനിൽ നിന്നുള്ള ജിൽജോൻ്റെ മെസ്സേജാണ്. ആഹാ, അടിപൊളി. ബഹ്റൈനിൽ നിന്നാണല്ലോ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ബഹ്റൈനിലെ റേഡിയോ സ്റ്റേഷനും കേൾക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഇരുന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം അവിടെ ഇപ്പോൾ ബോബി ഇരുന്ന് കത്തി അടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോം ഡെലിവറി കേൾക്കാൻ മറക്കരുത് അവിടെ. ഓക്കെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ പറഞ്ഞ പോലെ പലയിടത്തു നിന്നാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് ഇല്ലത്തെ കല്യാണത്തിന് കൂടാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറ്റിയില്ലെങ്കിലും ഹരിദാസ് ഏട്ടന് ആ ഒരു ഫുൾ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു.

0: Vodafone Shoof app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
2: Larku namaskaram, this is Sachin Warrior.
3: You're listening to Radio Suno 91.7.

0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയുമായിട്ട് അതിനിടയിൽ ഹായ് ഗുഡ് മോർണിംഗ് അഷ്ടമി എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് ഉണ്ടല്ലോ. സൗമ്യ സതീഷ് ഹലോ, എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, രണ്ടും മാറി മാറി കേൾക്കും, അടിപൊളി. ഞാൻ ആ ഒരു കഴിവിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ബഹ്റൈൻ റേഡിയോ സുനോയും അതുപോലെ ഖത്തർ റേഡിയോ സുനോയും മാറിയും തിരിഞ്ഞും കേൾക്കുക, അവിടെ വന്നിട്ട് ബോബിയുടെ അടുത്ത് പോയിട്ട് അഷ്ടമിയുടെ വക ഹായ് പറയുക, ഇവിടെ വന്ന് എന്നോട് വന്ന് ബോബിയുടെ വക ഹായ് പറയുക, അവിടെ പോയിട്ട് ഉത്തരയിക്കുക, ഇവിടെ വന്നിട്ട് ഉത്തരയിക്കുക. സമ്മതിച്ചു കേട്ടോ. ഇവിടെ ഒരു റേഡിയോ തന്നെ കറക്റ്റായിട്ട് ലിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ ലോട്ട് ഓഫ് ഫോക്കസ്. അതിനിടയിലാണ് രണ്ടും മാറി മാറി കേൾക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ രണ്ട് റേഡിയോ തന്നെ ഇങ്ങനെ മാറി കേൾക്കുന്നു. അതും ഖത്തറിലിരുന്ന് മാത്രമല്ല, അവിടെ ബഹ്റൈനിലിരുന്ന ഒരാളും കൂടി ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഖത്തറും ബഹ്റൈനും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും കീപ് ലിസ്ണിംഗ് ടു അസ്. ഞങ്ങൾ ഫുൾ റേഡിയോ സുനോ 91.7 FM ആൻഡ് ഓൾസോ റേഡിയോ സുനോ നമ്മുടെ ബഹ്റൈനൊന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ പിൻഗാമി എന്ന് അമീൻ പറഞ്ഞിരിക്കുകയാണ്. അമീനും 87.6 കേൾക്കും, 91.7 കേൾക്കും. ജ്യോതി ബാസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ചായയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചായയും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് ഗെറ്റ് ടുഗെദർ, അല്ലെങ്കിൽ ഫുൾ ചായ ടീമായിട്ടുള്ള ഒരു ടുഗെദർനെസ് അതൊക്കെ തന്നെ നടക്കാനായിട്ട് പോകുന്നത് സോൾട്ട് മാംഗോ ട്രീയിൽ വെച്ചിട്ടാണ്. അതിനിടയിൽ നിയാസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ചായ കുടി ഒരു വൈബ് തന്നെ. വയനാട് നാല് ഇളം വളവ്, നാലിളം വളവ് പിന്നെ ഊട്ടി, അങ്ങനെയാണോ അങ്ങനെയാണോ ഞാൻ വായിക്കേണ്ടത്? അത് മംഗ്ലീഷിലായതുകൊണ്ട് കുറച്ച് തെറ്റുണ്ടാവും. ഓർ കൂർഗ് എത്തും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുവൈറ്റിൽ ഉള്ളപ്പോൾ സൗദി ബോർഡറിൽ പോയിട്ട് ചായ കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം നിസേരത്ത് പറഞ്ഞുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ പോലെ ബോർഡറിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അവിടുത്തെ ചായ പോയി കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എത്ര ദൂരമുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചായ കുടിക്കാനായി. കൂട്ടുകാരുണ്ടോ? ഈവൻ ഒറ്റയ്ക്ക് പോകുന്നവരുണ്ട്, എന്നെ കൂടെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റൂല, പക്ഷെ കൂട്ടുകാരുണ്ടോ, ഇറങ്ങി തിരിക്കും.
2: ഇന്റർനാഷണൽ ടീ ഡേ സ്പെഷ്യൽ ടീ ടോക്സ് ബ്രോട്ട് ടു യു ബൈ നല്ല നാടൻ ഫുഡും ആംബിയൻസും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സോൾട്ട് മാംഗോ ട്രീ റെസ്റ്റോറന്റ് മധുർ കദീം. കോൾ 5164-8000.
1: ഇന്ന് സോൾട്ട് മാംഗോ ട്രീയിൽ പോയിട്ട് ഞങ്ങളുടെ കൂടെ ചായ കുടിക്കാനായിട്ട് ആഗ്രഹമുള്ള കുറച്ചധികം ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് പോയി ചായയൊക്കെ കുടിക്കുന്നതായിരിക്കും, അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ തന്നെ പോയി നമ്മുടെ സോൾട്ട് മാംഗോ ട്രീയിലെ ചായയും എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. മതാർ കദീമിലാണ് ഇന്ന് ഞങ്ങൾ എന്തായാലും അവിടെ പോകുന്നുണ്ടാവും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ മിക്കാറും എത്തും. എന്തായാലും ഇന്നത്തെ ചായ വിശേഷങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും കേട്ടോ. അത് പറയുമ്പോഴാണ് ഇന്നത്തെ ദിവസം നമ്മൾ ലാലേട്ടിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇവിടെ കുറച്ചധികം ലാലേട്ടൻ സോങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പ്ലേ ചെയ്യാം.
3: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
4: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ICC Eid Bazaar and Mehendi Night 2026 May 22 23 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ. കൈത്തറി ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, രുചിയൂറുന്ന ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സ്റ്റോളുകൾ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ലൈവ് മെഹന്തി സ്റ്റേഷനും.
1: ആശംസകളോടെ ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്.

വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. ഞാൻ ചായ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ദ ഫോക്കസ് ഇന്റർനാഷണലിന്റെ ടീ കണക്ട് സിപ്പ് ഹാപ്പിനെസ് ഷെയർ എനർജി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അമീർ ഷാജി. അതിനോടൊപ്പം സജീവ് കുമാർ ആയഷ്ടമി എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പറയേണ്ട സമയമായിരിക്കുകയാണ്. അഫ്കോഴ്സ് ഇന്നും നാളെയും ഒക്കെ എന്താണ് നടക്കുന്നതെന്ന് അറിയണ്ടേ? ഉറപ്പായിട്ടും ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് മിക്കവാറും മോർണിംഗ് സവാരിയിൽ പറഞ്ഞു കാണും. കാരണം മുംബൈ കൊൽക്കത്ത തമ്മിലുള്ള മാച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ മാച്ച് വരുന്നത് ഗുജറാത്തും ചെന്നൈയും തമ്മിലാണ്. അത് കഴിഞ്ഞാൽ എഗെയിൻ നാളത്തെയും മറ്റന്നാളത്തെയും മാച്ചുകൾ എന്ന് പറയുന്നത് നാളെ ഇല്ല കേട്ടോ, നാളെ ഫ്രൈഡേ മാച്ചില്ല. ബട്ട് സാറ്റർഡേ വരുന്നത് LSG അതുപോലെ പഞ്ചാബ് തമ്മിലുള്ള മത്സരമാണ്. അത് കഴിഞ്ഞാൽ മുംബൈ രാജസ്ഥാൻ, അത് കഴിഞ്ഞാൽ KKR ഡൽഹി ക്യാപിറ്റൽസ്. ഇത്രയും മത്സരങ്ങളാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലേ ഓഫിലേക്കാണ് എത്തുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ചസിലേക്കാണ് എല്ലാ ടീമുകളും എത്തുന്നത് അല്ലേ. നാളെ നാളെ ബാംഗ്ലൂരിൻ്റെ മത്സരം ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. നാളെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ മത്സരം ഇല്ലാത്ത പോലെ തോന്നി. പക്ഷേ ഇന്ന് ചെന്നൈ അങ്ങനെ എല്ലാ ടീമുകളുടെയും അവസാനത്തെ ഒരു ഒരു ചാൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെന്നൈ ആൻഡ് ഗുജറാത്തിൻ്റെ ലാസ്റ്റ് മത്സരം, നാളെ ഹൈദരാബാദ് ബാംഗ്ലൂർ, അത് കഴിഞ്ഞാൽ പഞ്ചാബ് ലക്നൗ, ദെൻ മുംബൈ രാജസ്ഥാൻ, KKR ഡൽഹി. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഒരു രീതി എന്ന് പറയുന്നത്, ലാസ്റ്റ് മത്സരങ്ങളുടെ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സായിട്ട് RCB നിൽക്കുന്നുണ്ട്. ഇന്ന് ഗുജറാത്ത് അഥവാ തോൽക്കുകയാണെങ്കിൽ 16 പോയിൻസോടുകൂടി തന്നെ അവിടെ തന്നെ നിലനിൽക്കും. ചെന്നൈക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല, ജസ്റ്റ് ഫോർത്ത് പൊസിഷനിലേക്ക് എത്താമെന്ന് മാത്രം. കാരണം 14 പോയിൻറ്റോടുകൂടി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ രാജസ്ഥാൻ എഗെയിൻ നെക്സ്റ്റ് മാച്ചിൽ ജയിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും പോയിൻറ്റ് ടേബിളിൽ അവസാന നിമിഷവും നല്ല പിരിമുറക്കമാണ്. ഈ ഒരു അവസ്ഥ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും 18 പോയിൻറ്സ് RCB, 16 പോയിൻസോടുകൂടി ഗുജറാത്ത് ആൻഡ് ഹൈദരാബാദ്, 14 പോയിൻസോടുകൂടി രാജസ്ഥാൻ, 13 പോയിൻസോടുകൂടി പഞ്ചാബ്, 13 പോയിൻസോടുകൂടി തന്നെ കൊൽക്കത്ത, 12 പോയിൻസോടുകൂടി ചെന്നൈ ആൻഡ് ഡൽഹി, 8 പോയിൻസോടുകൂടി ലക്നൗ ആൻഡ് മുംബൈ. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണക്കെന്ന് പറയുന്നത് കേട്ടോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Radio Suno presents story of the day, brought to you by
6: Daiso Japan. You name it, we have it.
7: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് May 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളും ഉണ്ട് അല്ലെ? കോളേജ് ക്യാൻറ്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
8: ഒരു ചായ കുടിക്കാൻ പോയാലോ.
7: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. May 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Radio Suno presents Story of the Day, brought to you by
6: Daiso Japan. You name it, we have it.
9: Hi, ഞാൻ സലീം കൊടത്തു.
5: You're listening to Radio Suno
9: 91.7.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: വായനയുടെ മഹോത്സവമായി 35-ാമത് ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും. ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ.

0: ഗ്രാഫ് അന്താരാഷ്ട്ര പുസ്തകമേള.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917 evenings.
3: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
4: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
6: In association with
7: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
11: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
12: Radio Suno 91.7.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നമ്മളിങ്ങനെ ഒരു ഒരു ഏകദേശം ഇന്നത്തെ പ്ലാനിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഓൾറെഡി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ റിതേഷ് ദേശ്മുഖ് ഉണ്ടല്ലോ, പെട്ടെന്ന് പേരാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. റിതേഷ് ദേശ്മുഖ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് റിതേഷും ജനീലിയും എപ്പോഴും അവരുടെ ലൈഫിൽ അവരൊരു അഫ്കോഴ്സ് ആക്ടേഴ്സാണ്, പ്രൊഡ്യൂസേഴ്സാണ്, ദേ ആർ ലൈക്ക് സെലിബ്രിറ്റീസ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ലൈഫിൽ കുട്ടികൾ വന്നതിന് ശേഷം ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ വൺ റൂൾ അതെന്താണെന്ന് വെച്ചാൽ, നെവർ സേ അവർ, അതായത് കുട്ടികൾ നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന്. നേരെ തിരിച്ച് പറയാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് നമ്മൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീക്കെൻഡ് ആവുകയാണല്ലോ, ഇപ്പം ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായിരിക്കും പ്ലാൻ ചെയ്യുക? നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം, ഇന്ന് നമുക്ക് അവരുമായിട്ട് പുറത്ത് പോയിട്ട് ഇന്ന സ്ഥലത്ത് എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഇന്ന ഫുഡ് പോയി കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലാലേൻ്റെ മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് കാണാം, അങ്ങനെ നമ്മുടെ എല്ലാ പ്ലാൻസും സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അത് കുറച്ച് ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ചെയ്യുന്നില്ല എന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണം നോക്കിക്കാണാനായിട്ട്. കാരണം അവർക്ക് അവിടെ വരാൻ ഇഷ്ടമാണോ, അവർക്ക് ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണോ, അവർക്ക് വേറെ എവിടെയെങ്കിലും പോകാനാണോ താല്പര്യം, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് അവരുടെ കൂടി ഇത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്നാണോ അവരുടെ ആഗ്രഹം, അതനുസരിച്ച് നമ്മളും കൂടി നമ്മളുടെ ഷെഡ്യൂൾ മാറ്റുക. ബിക്കോസ് ദേ ആർ നോട്ട് ലൈക്ക് യുനോ, നമ്മളുടെ ലൈഫിൽ വന്ന് നമ്മൾ പറയണ പോലെ ഇപ്പോഴത്തെ ജനറേഷനാണ് പ്രത്യേകിച്ചും, അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് കുത്തി മറ്റേ എങ്ങനെയെങ്കിലുമൊക്കെ സഫക്കേറ്റ് ചെയ്ത് അവരെ നമ്മളുടെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ രണ്ടുപേർക്കും ബാലൻസ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു പാർട്ടാവുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടു കേട്ടോ. അതായത് ഒരു എൻ്റെ ഫ്രണ്ടിനൊരു മകളുണ്ട്. മകള് ഈ പറഞ്ഞ പോലെ വാശി, ലൈക്ക് വാശി പഠിക്കുകയല്ല, എനിക്കിങ്ങനെ വരണം, മമ്മാൻ്റെ കൂടെ ഞാൻ വരട്ടെ, മമ്മാൻ്റെ കൂടെ ഞാൻ അവിടെ ആ ഫ്രണ്ട്സ് അവിടെ വെഡിങ് വലിയ ഫംഗ്ഷനൊക്കെ നടക്കുന്നു, ഞാൻ മമ്മാൻ്റെ കൂടെ വരും, ഞാൻ എന്താ ഡ്രസ്സ് ഇടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അത്ര. അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി വരികയാണ്. പക്ഷേ ഷീ നോസ് ദാറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അവൾ അധികം ഇരിക്കില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഷീ പ്ലാൻഡ് ഇഡ് വിത്ത് ഹെർ ഹസ്ബൻഡ്. ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇവളെയും കൊണ്ട് പോയിക്കോ, പോയിട്ട് എപ്പോഴാണോ അവൾക്ക് മടുക്കുന്നത്, അതായത് കുട്ടിക്ക് മടുക്കുന്നത്, ജസ്റ്റ് കോൾ മീ, ഐ വിൽ കം ആൻഡ് പിക്ക് ഹർ അപ്പ്. ഓക്കെ, ദാറ്റ് വാസ് ആൻ എക്സലൻറ്റ് പേരൻറ്റിങ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, കുട്ടിക്ക് ഇങ്ങനെ വയ്യാണ്ടായി അവിടെ മടുത്ത് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ, ഏ ഇവിടെ ഇരിക്ക്, നമുക്കിത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ, ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പറ്റൂ, ഇവിടെ ഇരിക്ക് ഇവിടെ ഇരിക്ക് എന്ന് പറയാതെ നേരെ തിരിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് പറ്റി, ഫാദർ വന്ന് കുട്ടീനെ എടുത്തു, കുട്ടിയായിട്ട് പുറത്തു പോയി. സോ ഷീസ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം, ബോത്ത് ദ പേരൻ ഹാഡ് ദെയർ ഓൺ ടൈം ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റി. അപ്പം കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ ഫോഴ്സ് ചെയ്തൊരിടത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, ഫോഴ്സ് ചെയ്തൊരിടത്ത് ഇരുത്താതിരിക്കുക. ഈ പറഞ്ഞ 3 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അതുപോലെ 16 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഇത് ജസ്റ്റ് ഒരു അഡ്വൈസ് മാത്രമായിട്ട് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ പേരൻറ്റിംഗ് ആണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഉറപ്പായിട്ടും, ഓഫ് കോഴ്സ്. ബട്ട് ദിസ് ഐ ഫെൽ സോ സോ സോ ജെന്യുവിൻ ആൻഡ് റിയലി ഗുഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്.

0: Genesis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഈ ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
3: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
4: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം
5: ആഘോഷമാക്കൂ.
6: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
7: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
8: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar.
10: And
3: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
0: Home delivery.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: Radio Suno presents Story of the Day, brought to you by
2: Daiso Japan. You name it, we have it.
3: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പം ഇരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
4: ഒരു ചായ കുടിക്കാൻ പോയാലോ.
3: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
1: Radio Suno presents Story of the Day, brought to you by
2: Daiso Japan. You name it, we have it.
5: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
6: You're listening to
5: 91.7 റേഡിയോ സുനോ. 91.7

വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുക ചിലപ്പോൾ വീക്കെൻഡിലേക്ക്, എനിക്ക് തോന്നുന്നു ക്ലോത്ത്സ് ഒക്കെ തന്നെ, അതായത് നമ്മുടെ സൈഡിലുണ്ടല്ലോ ഈ കിടക്കുന്ന കട്ടിലിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മല പോലെ ഇങ്ങനെ കുന്നുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ആയിരിക്കും മിക്കപ്പോഴും ഈ പറഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഇട്ട ഡ്രസ്സ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക. പക്ഷേ ഇതൊക്കെ തന്നെ വാഷ് ചെയ്യണം എന്ന് വിചാരിക്കും, നോർമൽ ദിവസങ്ങളിൽ സമയം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, വീക്കെൻഡ് ആവട്ടെ വീക്കെൻഡ് ആകുമ്പോഴോ ഒന്ന് കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ പുറത്തു പോകും, തിരിച്ചു വരുമ്പോൾ ടയർഡായിരിക്കും, അപ്പോൾ പിന്നെ വാഷ് ചെയ്യാനുള്ള മൂടും പോവും. ഇതാണ് മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ദിവസം അതിന് വേണ്ടി അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തേഴ്സ്ഡേ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കുറച്ചു നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് അത് വാഷിംഗ് മെഷീനിലിട്ട് കറക്റ്റായി അത് വിരിച്ചിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക. അപ്പോൾ വീക്കെൻഡ് കൊണ്ട് അടുത്ത വീക്കിലേക്ക് വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇടണമെങ്കിൽ അത് കറക്റ്റായിട്ട് ഉണങ്ങിക്കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ വീക്കെൻഡ് തീരാറാകുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റ് ലോണ്ട്രി ചെയ്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട്, വീക്ക് തുടങ്ങുന്ന സമയം കൊണ്ട് അതും ക്ലീൻ ആയി കിട്ടും. ഇപ്പോൾ ചില ആൾക്കാർ ഇത് ഏർലി ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ ലേറ്റായി ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കേണ്ട ചില കാര്യങ്ങൾ കേട്ടോ. ചിലപ്പോൾ നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചായിരിക്കും ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത്, നല്ല ചൂട് ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. ഈ ചൂട് എപ്പോഴും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്ത പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഈ ഭയങ്കര ഹെവി ആയിട്ടുള്ള ക്ലോത്തൊക്കെ അതിൽ ഹൈ ടെമ്പറേച്ചർ ചെന്ന് അതുകൊണ്ട് തന്നെ ഈ വലിയ കുടത്തിലൊക്കെ വെള്ളം നിറച്ച് അതിങ്ങനെ ചൂടാക്കി അങ്ങനെയൊക്കെയായിരുന്നു അവരിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഫാബ്രിക്കുകൾക്കും അത് പറ്റില്ല. അങ്ങനത്തെ ചൂട് എപ്പോഴും റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നടക്കില്ല. അതുകൊണ്ട് ആ ചൂട് നിങ്ങളെപ്പോഴും, ആ ടെമ്പറേച്ചർ സെറ്റിംഗ് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ചില ആഴ്ചകളിൽ കുറച്ച് കൂടുതലായിരിക്കും ചിലപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ആകെ കുറേ അങ്ങ് നാശമായ പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വീർത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ, അതൊക്കെ കൊണ്ട് കഴുകാനിടുമ്പോൾ കുറച്ച് കൂടുതൽ ലിക്വിഡ് അങ്ങോട്ട് വാരി കോരി ഒഴിക്കും, നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ, കാരണം കൂടുതൽ ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ക്ലീനിങ് പൗഡേഴ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഓവർ ഡോസിങ് കാരണം അതിൻ്റെ ഈ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ തരികളോ ഒക്കെ തന്നെ ഈ ഫാബ്രിക്കിൽ ട്രാപ്പായി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു വേറൊരു സ്മെല്ലിലേക്ക് പോകാനും അത് കറക്റ്റായിട്ട് ക്ലീൻ ആവാതെ സോപ്പി ഫീലിലിരിക്കാനും ഒക്കെ തന്നെ ചാൻസസ് കൂടുതലാണ്. പിന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ട് സ്പ്രേ അടിച്ചൊരു അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോത്താന്ന് വിചാരിക്കുക, അതിപ്പം കഴുകാൻ ഇടുന്ന ആ ലിക്വിഡിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള അടിപൊളി സ്മെല്ലൊക്കെ നോക്കി നമ്മൾ പോയിട്ട് മേടിക്കും. പക്ഷേ ഈ അടിപൊളി സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്താന്ന് വിചാരിക്കരുത്. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സ്മെല്ലുണ്ടാവും, നല്ലതാണ്, ഓഫ് കോഴ്സ് നല്ലതാണ്. പക്ഷേ സ്റ്റിൽ ക്ലീനായിട്ടുള്ള ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഓയിൽ സ്റ്റെയിൻ, സ്വെറ്റിൻ്റെ ഓഡോ, അതുപോലെ ബാക്കി ഓഡോ, ഫുഡ് ഓഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഈ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത ഡിറ്റർജൻറ്റ് പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡോ വാങ്ങിച്ച് യൂസ് ചെയ്ത് ക്ലീൻ ആവുന്നുണ്ടോ എന്നും കൂടി നോക്കുക. ഇനി മറ്റൊരു കാര്യം, നമുക്കൊരു പ്രശ്നമുണ്ടെന്നേ, നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ സെറ്റിങ്സൊക്കെ റെഡി ആക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റൂല എല്ലാപ്പോഴും. അതിപ്പോൾ വർഷങ്ങളായാലും ഒരേ സെറ്റിങ്ങിലായിരിക്കും വാഷിംഗ് നടക്കുക, ഡ്രൈയിങ് നടക്കുക. പക്ഷേ പല ക്ലോത്തിന് പല രീതിയിലാണ് വാഷിംഗ് ടൈമിംഗ്, പല രീതിയിലാണ് വാഷിംഗ് ടെമ്പറേച്ചർ, പല ഒരു രീതിയിലാണ് ടൈപ്പ് ഒക്കെ അല്ലെങ്കിൽ എന്തും പറയാം നമുക്ക് ഇതിലാണ് ഡ്രൈയിങ് പോലും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കുക. അതിനെന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ക്ലോത്തിലൊക്കെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ലേബൽ ഉണ്ടാവും, വാഷിംഗ് ലേബൽ. ഈ വാഷിംഗ് ലേബൽ വായിച്ച് നോക്കി അതനുസരിച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ഈ പറഞ്ഞ പോലെ ഓൾവേസ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ആൻഡ് അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ വാഷ് ചെയ്യാറുണ്ടോ? ഇല്ല. അതെപ്പോഴും വാഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വെള്ളം അതിങ്ങനെ കറങ്ങി കറങ്ങി ക്ലീൻ ആവുന്നുണ്ടാവുമല്ലോ. നെവർ.
യു ജസ്റ്റ് ചെക്ക് ഇറ്റ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് നമ്മൾ മാസങ്ങളും വർഷങ്ങളും അത് ക്ലീൻ ചെയ്യാതെ നമ്മുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഡ്രസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ട്രാപ്പ് ആയിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ തന്നെ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാക്ക് ഉണ്ട്. ആ ഹാക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പം ഇതാണ് പറഞ്ഞു തരാനുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? വീക്കെൻഡിൽ എന്തായാലും മേക്ക് ഷുവർ ട്ടോ, വാഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും കുന്നുകൂട്ടി ഡ്രസ്സ് വയ്ക്കുന്നതിലും നല്ലതാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക.

0: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
1: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
0: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
2: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
0: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
1: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
0: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
3: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹോം ഡെലിവറി.
5: ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു റെസിപ്പിയിലേക്ക് പോകേണ്ട സമയമാണ്, ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് കടക്കേണ്ട സമയമാണ്. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഈ ഏത്തപ്പഴം പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ഒരു ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വിറ്റാമിൻസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഏത്തപ്പഴത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നല്ല കറുത്തുപോയ ഏത്തപ്പഴം കാണുമ്പോഴത്തേക്കും ഓ ചീത്തയായിരുന്നേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് അങ്ങോട്ട് കളയും. പക്ഷെ അതങ്ങനെ ചീത്തയായിട്ടില്ല, അത് നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ അത് വെച്ച്, അതായത് കറുത്ത ഏത്തപ്പഴമാണെങ്കിലും അത് നന്നായി പഴുത്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന, കളയാതിരിക്കാൻ ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് റെസിപ്പിയും കൂടി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം.
6: Taste of the hour brought to you by
7: DMR Parva Village. Swadinte nalla nimishangal.
5: ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ സൂപ്പറാണ്. പക്ഷെ അതിനിടയിൽ അവർക്ക് നല്ല മിൽക്ക് ഷേക്ക്സും അതുപോലെ തന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഡിന്നർ ബുഫേയും, അല്ലെങ്കിൽ ഐ മീൻ ഡിന്നർ ബുഫേ ഐ മീൻ കുറേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഡിന്നറിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ തന്നെയായിട്ട് നമ്മുടെ BMR അതായത് ബർവ വില്ലേജിൽ റെഡിയാണ്. അങ്ങോട്ടേക്ക് ചെല്ലുക. വീക്കെൻഡൊക്കെ അല്ലേ, ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്കും കൂടെ പോയിക്കോളൂ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്: നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം ഒരു രണ്ടെണ്ണം, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല ഒരു കപ്പ്, പഞ്ചസാര അത് 2 tablespoons മതി. നമുക്കിനിയിപ്പോൾ ഹെൽത്തിയർ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ തേനും ഉപയോഗിക്കാം കേട്ടോ. പാലൊരു അരക്കപ്പ്, മുട്ട ഓപ്ഷനിലാണ്, എന്നാലും ഒരു മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ. ഏലക്കപ്പൊടി ചെറുതായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു പിഞ്ചിടാൻ വേണ്ടിയിട്ട്, ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് ഒരു പിഞ്ച് നമ്മൾ ഇടുന്നുള്ളൂ. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഏത്തപ്പഴം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഈ മാഷ് ചെയ്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അതെടുത്ത് വെച്ചിരിക്കുന്നത് ഇടുക. പാലൊഴിക്കുക, തേനോ പഞ്ചസാരയോ നിങ്ങളുടെ ഓപ്ഷനിലാണ്. അതിട്ടതിന് ശേഷം മുട്ട ഉപയോഗിക്കുകയാണെങ്കിൽ അതും പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഈ ഏലക്കാപ്പൊടിയും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ തന്നെ ഓരോ പിഞ്ച് വീതം ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അല്പം നെയ്യോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണയോ പുരട്ടിയാൽ മതി. നെയ്യാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിലേക്ക് ഈ മാവ് പോലുള്ള ഈ കൺസിസ്റ്റൻസിയിലുള്ള ഇത് ചെറിയൊരു ദോശ പോലെ, കുഞ്ഞൊരു അതായത് ഒരു പാൻകേക്ക് പോലെ ബേസിക്കലി നമുക്കിങ്ങനെ പരത്തിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ബനാന പാൻകേക്ക്, ഒരു ക്വിക്ക് ബനാന പാൻകേക്ക് ആകും. രണ്ട് വശവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. അതുപോലെ തന്നെ തേനോ ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഒരു ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഇതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു കുറച്ച് പച്ചരിയും അതുപോലെ ശർക്കരയും കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ചോറും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരവിയതിട്ട് ഉപ്പും ഈസ്റ്റും ഈ പറഞ്ഞ കറുത്ത പഴം നന്നായിട്ട് പഴുത്തതും കൂടി നന്നായി സ്മാഷ് ചെയ്ത് ചേർത്ത് അതിൽ ചെറിയ ചൂടുവെള്ളം കൂടി ഇങ്ങനെ ഒന്ന് അരക്കപ്പൊഴിച്ചതിന് ശേഷം എള്ളും കൂടി ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ട് ഈ ഇഡ്ലി തട്ടിൽ പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ആവിയിൽ കീറ്റിയ സെയിം സംഭവത്തിൻ്റെ വേറൊരു വേർഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ പഴം വെച്ച് രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഒന്നൊരു പാൻകേക്ക് രീതിയിൽ, ഒന്നൊരു കുഴക്കട്ട രീതിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ലിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, തട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി അവർ.
6: Taste of the hour brought to you by
7: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
5: അപ്പൊ ബിരിയാണി മക്കാനി, അതായത് ബി എം ആറിൽ പോയി ഫുഡ് കഴിക്കാൻ മറക്കണ്ട. ഇന്നത്തെ ലഞ്ചോ അല്ലെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഡിന്നറോ അങ്ങോട്ടേക്ക് ആക്കുക. നമ്മുടെ ബർവ വില്ലേജ് ആണ്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ആ അത് പറഞ്ഞപ്പോഴാണ്, ഇനി എന്തായാലും അടുത്ത മണിക്കൂറിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിങ്ങളിപ്പം ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മെലഡീസ്, അതും മാറ്റിനി ക്ലാസിക്സ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ഞാനിന്ന് വിചാരിക്കുകയായിരുന്നു മാറ്റിനി ക്ലാസിക്സിൽ മാക്സിമം മോഹൻലാൽ സിനിമയിലെ ക്ലാസിക് പാട്ടുകൾ ഇട്ടാലോ എന്ന്. അപ്പൊ നമുക്ക് അതൊക്കെ കേട്ട് ഇങ്ങനെ മുന്നോട്ടേക്കുള്ള ഡ്രൈവും ഉഷാറാക്കാം. ഒപ്പം മാറ്റിനി മാഷപ്പിൽ ഇന്ന് ലാലേട്ടൻ സ്പെഷ്യൽ ബർത്ത്ഡേ ആയിട്ട് ഒരുപാട് ട്രിബ്യൂട്ടുകളും ഒക്കെ തന്നെ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുക. ഒപ്പം ഒരുപാട് ലിസ്ണേഴ്സിന്റെ വിഷസ് എത്തിയിട്ടുണ്ട്, അതും കേൾക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ ഇൻസ്റ്റഗ്രാമിലേക്കും എത്താനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം അവിടെ ഓൾറെഡി കുഞ്ഞു പിള്ളേരുടെ ഒരു വിഷ് ലാലേട്ടിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ വിഷ് സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി മോഹൻലാൽ പരീക്ഷയുടെ ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നേരെ പോകാം ദൃശ്യത്തിലെ ഒരു പാട്ടിലേക്ക്. ദൃശ്യം മൂവി കണ്ടവർ ഓൾറെഡി ഉണ്ടാവും, അപ്പൊ നിങ്ങൾക്കും വിളിച്ചു പറയാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ചോളൂ 444-4917. ബാക്കിയുള്ളവരൊക്കെ കാണാനുള്ള ടിക്കറ്റുകളും എടുത്തോളൂ. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഹോം ഡെലിവറി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
4: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന് നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
8: Lali 10's birthday special, Song of the Year.

0: ரேடியோ சுனோ 91.7 கத்தர்ஸ் ஃபேவரட் ரேடியோ ஸ்டேஷன். கேட்டு கேட்டு கூட்டு விடாம்
1: Dwini Qatar proudly presents Navapallava 2026 with two decades of classical resonance. Guru Kalamandalam Seema Rijitinde Shikshanathil Nrittam Abhyasikkunnavarude Kalaprakadanangal May 22 Velliyazhcha Vaikittu 5 Mani Muthal DPS MIS Auditorium.
2: Ningalkkoru daily surprise. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
3: Matinee Classics.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: മാറ്റിനി ക്ലാസിക്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: Joyalukkas, world's favorite jeweler. You are listening to Radio Sino.

0: സിനിമയുടെ സമയമാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനസ മാത്രമല്ല, നമ്മളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്.
1: മണിച്ചിത്തത്താഴില് മോഹൻലാൽ പറയുന്ന പോലെ
2: ഇടിയല്ലോ
1: ഇടോ. അതേപോലെ ഞാൻ ഇവിടെ തിരികെയാണ്, പക്ഷെ ഒറ്റയ്ക്കല്ല, നിസ ഇവിടെ ഉണ്ട്.
0: അപ്പൊ എല്ലാ ലാലട്ടൻ ബർത്ത്ഡേസിലും നമ്മുടെ പ്രിയപ്പെട്ട കടുത്ത ആരാധകർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അതിൽ ലാലട്ടന്റെ ഒരു കടുത്ത ആരാധകനാണ് സുദൈവ് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ സുദൈവിനോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കണ്ട ലാലേട്ടൻ സിനിമ ഏതാണ്? സുദൈവിനോട് മാത്രമല്ല നിങ്ങളോടും ഉള്ള ചോദ്യം ഇതാണ്.
1: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ഇത്തിരി പാടായിരിക്കും. ഒരുപാട് സിനിമകൾ ഞാൻ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സിനിമ പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് സിനിമകളുടെ പേര് പറയാം. രാവണ പ്രഭു, ആറാം തമ്പുരാൻ, ചിത്രം, കിളിക്കം, വന്ദനം, യോദ്ധ വീണ്ടും വീണ്ടും ഞാൻ കാണാറുണ്ട്. അതേപോലെ തന്നെ വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ ഇഷ്ടമുള്ള വേറൊരു സിനിമയാണ് നരസിംഹം. നരസിംഹം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കമേഴ്ഷ്യലൈസ്ഡ് മലയാള സിനിമയുടെ ഒരു തുടക്കം തന്നെയായിരുന്നു. പിന്നെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടൻ ചിത്രം, അധികം ആരും അങ്ങനെ കാണൂല, പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും റിവിസിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് താഴ്വാരം. താഴ്വാരം നമ്മൾ സാധാരണ കാണുന്ന ഒരു ഫണി മോഹൻലാലിനെ അല്ല നമുക്ക് അവിടെ കാണാൻ വരുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിവെഞ്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതും എനിക്ക് വീണ്ടും വീണ്ടും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടെ കണ്ടാലോ എന്ന് തോന്നുന്നതാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ആ സിനിമ. ആ സിനിമ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാം. എസ്പെഷ്യലി മറ്റേ സീൻ ഉണ്ടല്ലോ, അതായത് അങ്കിൾ അങ്കിൾ എന്ന് പറഞ്ഞ് മോഹൻലാൽ വരുമ്പോഴത്തേക്കും ഒന്നവിടെ വിളി എന്ന് പറഞ്ഞ് ജഗതി ചേട്ടൻ വരുമല്ലോ, ആ സീനൊക്കെ. അപ്പോ അങ്ങനത്തെ ഒരുപാട് സീനുകൾ

0: സിനിമകൾ വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
1: അപ്പൊ നിങ്ങൾ ഇതുപോലെ റീവിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ സിനിമകൾ ഏതൊക്കെയാണ്? നമ്മളെ സുദേവനെ വിടില്ല, കാരണം ഇന്ന് സുദേവ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവിടെ, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. അപ്പൊ നമുക്കൊരു നല്ല പാട്ടിലേക്ക് പോകാം ഇപ്പോ മാറ്റ്നി മാഷപ്പിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്.
3: പേര് ശരവണൻ, എനിക്ക് ഇന്നൊരു പേര്.
2: സംവിധാനം ആർജി ബാലാജി, സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ, അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
3: ഇത് നമ്മ ടൈം സമ്മാടി അടിക്ക പോറ.
2: കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ദിസ് ഈസ് ഓൺലി ഓൺ
0: റേഡിയോ സനോ 91.7 FM.
5: ബ്രോട്ട് യു ബൈ സഫാരി, world class shopping experience, Doha, Qatar,
6: and
0: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
2: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 10 വരെയും സന്ദർശിക്കൂ. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
2: ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ കണ്ട സിനിമകൾ ഏതൊക്കെയാണ്? ഇന്ന് മാറ്റിനി മാഷപ്പിൽ ഈ ഒരു വിശേഷങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. എന്റെ കൂടെ റേഡിയോ ഒലിവിൽ നിന്നും നമ്മുടെ സ്വന്തം സുദേവ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സുദേവ് ലാലേട്ടന്റെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ്. ലാലേട്ടനെ കണ്ട സമയത്ത് സുദേവിന്റെ ഫീൽ എന്താണെന്നുള്ളത് ഞാൻ ഡയറക്റ്റ് നിന്ന് കണ്ട ആളാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു ഇഷ്ടത്തിന്റെ പിന്നിൽ എന്നുള്ളത്. ലാലേട്ടൻ പറഞ്ഞത് എന്തോ ഇഷ്ടമാണ്. അപ്പം ഇഷ്ടപ്പെട്ട ലാലേട്ടൻ സിനിമകളെ കുറിച്ച് കുറച്ചധികം സുദേവ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം അതൊക്കെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ. താഴ്വാരം പോലെ മറ്റേതൊക്കെ സിനിമകളാണ് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്ക് സുദേവനോട് ചോദിക്കാം.
3: താഴ്വാരം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സിനിമകൾ ഒരുപാടുണ്ട്. അഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതേപോലെ തന്നെ സതയം. സതയം കുറച്ച് കാണാൻ പാടാണ്, നമുക്ക് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് റീവിസിറ്റ് ചെയ്യുന്നത് പാടാണ്. ഈവൻ ചിത്രത്തിലും ചിത്രത്തിന്റെ അവസാനത്തെ പോർഷനൊക്കെ കാണാൻ ഇപ്പോഴും കരച്ചിൽ വരും എന്ന് തീരുമാനിക്കുന്ന ദിവസമാണെങ്കിൽ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ. ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഇപ്പോഴും റെലവൻസ് തരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഏതൊരു സാഹചര്യത്തിലും ഏതൊരു കാലഘട്ടത്തിലും ആൾക്കാർക്ക് ഒരു വേക്കപ്പ് കോൾ എന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ് ഗുരു എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു സിനിമ, അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു, ചർച്ച ചെയ്തിട്ടുണ്ടാവും മേ ബി, ഞാൻ നാട്ടിലല്ലോ പറഞ്ഞ അതിന്റെ ഒരു ഇതായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു തച്ചോളി വർഗീസ് എന്ന് പറഞ്ഞ സിനിമ. അതിലാണ് ശരിക്കും ലാലേട്ടൻ കളരിമുറകളെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഏത് പ്ലേലിസ്റ്റ് എടുത്താലും ഞാൻ അതിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാട്ടാണ് അറിയാതെ അറിയാതെ. അപ്പോ ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന സിനിമ അല്ലെങ്കിൽ റിവിസിറ്റ് ചെയ്യുന്ന പാട്ടുകൾ.
2: അപ്പോ ആ പാട്ടിലേക്ക് തന്നെ നമ്മൾ പോവാണ്, രാവണ പ്രഭുവിലെ അറിയാതെ അറിയാതെ.

Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഏറ്റവും കൂടുതൽ തവണ കണ്ട ലാലേട്ടൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സിനിമകൾ പറയും? ഞാൻ പറഞ്ഞു, ഒരു കടുത്ത ആരാധകൻ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. സിജിലാണ് നമ്മുടെ ഡിജിറ്റൽ ടീമിന്റെ സീനിയർ, നമ്മുടെ പ്രിയപ്പെട്ട സിജിൽ ജോയിൻ ചെയ്യണം. അപ്പൊ സിജിലിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഏതൊക്കെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ റീവിസിറ്റ് ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ മൂവികളിൽ? സിജിലെ ഏതൊക്കെ സിനിമകളാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു.
1: ഏറ്റവും കൂടുതൽ തവണ കണ്ടത് എനിക്ക് തോന്നുന്നു ഇരുവർ ആയിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇരുവർ. പിന്നെ അതിന്റെ ഒരു എന്താ പറയണത്, ഞാൻ ഫുൾ മൂവി ആയിട്ടും കണ്ടിട്ടുണ്ട്, അല്ലാതെ അതിന്റെ നമുക്കിപ്പോ ഫേവറേറ്റ് പാട്ടുകൾ ഉണ്ടാവില്ല ഒരു മൂവിയില്, ആ ഒരു സംഭവങ്ങള്, ഒരു ആ ഒരു പുള്ളി ഒരു ഒറ്റ ഷോട്ട്, സിംഗിൾ ഷോട്ട് ഉണ്ട്, പിന്നെ ഒരു ടവലും പിടിച്ച് ഇങ്ങനെ പോയി സ്റ്റേജിൽ കയറി മാലയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ആ ഒരു പ്രതിമക്ക് മാലയിടുന്ന ആ ഒരു സിംഗിൾ ഷോട്ടാണ്. അപ്പൊ അങ്ങനെ ഞാനത് ഒരുപാട് തവണ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, മൂവിയായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ടൈറ്റിൽ ഒരു കാർഡ് കാണിക്കുന്ന സമയത്ത് പുള്ളി കളരിയൊക്കെ കളിക്കുന്നുണ്ട്, അതൊരു സംഭവമാണ്. അത് രസമായിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും എന്ന് പറയലേ, അതുപോലത്തെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരിപ്പോ നേരത്തെ ഇപ്പൊ സുദൈവ് പറയുന്ന കേട്ടോണ്ട് എനിക്ക് പെട്ടെന്ന് അത് അങ്ങനെ ഒരു സംഭവം തോന്നിയതാണ് ആ ഒരു സംഭവം. പിന്നെ തൂവാനത്തുമ്പികള് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എത്ര തവണ എന്നറിയില്ല, ഞാൻ അത് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഓരോ തവണ കാണുമ്പോഴും നമുക്ക് അത് നമ്മളെ ലൈഫുമായിട്ട് എന്തോ ഒരു കണക്ഷൻ എവിടെയൊക്കെയോ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് കാണുമ്പോൾ ഉള്ള സീനായിരിക്കില്ല, ഇനി പിന്നെ കാണുമ്പം നമുക്ക് ലൈഫായിട്ട് കണക്ട് ആവുക. എവിടെയോ ഒരു സംഭവമായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് തൂവാനത്തുമ്പികളിൽ. ലൂസിഫർ ഭയങ്കര ഫ്രഷ്നെസ്സാണ് എപ്പോൾ കണ്ടാലും. അത് ഫസ്റ്റ് ഡേ കാണുമ്പോഴും ഇനിയിപ്പോൾ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ കാണുമ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു സംഭവവും നമുക്കത് അങ്ങനെത്തന്നെ കാണലുണ്ട്. അത്രയും നല്ലൊരു സംഭവമാണത്. നല്ല രസമായിട്ട് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കതൊരു മടുപ്പോ അങ്ങനെ ഒന്നുമില്ല, റിപ്പീറ്റ് വാച്ചബിൾ ഒരു സാധനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൂസിഫർ വലിയ ഇഷ്ടമാണ്, അത് പെട്ടെന്ന് തീരില്ല. നമുക്കിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇതാക്കണം. ലാലേട്ടനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തീരില്ല അത്.
0: ഓക്കെ, അപ്പൊ എന്നാലും സിജിൽ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാസ് വീഡിയോ ആണ് എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷെ മാസിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിന് വേണ്ടിയിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ അടിപൊളിയായിരുന്നു. അതിന്റെ പിന്നിലെ ഒരു വർക്കിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇപ്പൊ അതിന്റെ ഒരു വെച്ചാൽ ഇപ്പൊ എല്ലാരും ഒരു മാസ സാധനമല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരു നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള സാധനം ചെയ്യാന്ന് വെച്ചപ്പോ ഇപ്പൊ എല്ലാരും നല്ല ഒരു പൂക്കി ലാലേട്ടനും കൂടി ആയിരുന്നില്ല. അപ്പൊ നമ്മളൊരു കുട്ടികളുടെ ഒരു സംഭവം, കുട്ടികൾക്ക് ഇപ്പം ജെൻസി ആണെങ്കിലും ജെലാൽഫി ആണെങ്കിലും അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ലാലേട്ടനെ നമ്മുടെ ആസ്വദിക്കും അർമാദിക്കും ചെന്നൊരു സമയമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ലാലേട്ടന് ഒരു പൂക്കി സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ചെയ്യാന്ന് വെച്ചിട്ടാണ് ആ ഒരു സാധനം വന്നത്. ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെറിയ സാധനമാണ്, പക്ഷേ അത് ചെയ്യാൻ ഫോണ്ടൊക്കെ വരച്ചെടുത്തു ചെയ്യാനുള്ള കുറച്ച് ടൈം എടുത്തു, അങ്ങനെ ഒരു സംഭവം. പക്ഷെ എനിക്കത് രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
0: ഉറപ്പായിട്ടും ഒരുപാട് പേര് നല്ല അഭിപ്രായം അതിനെ പറഞ്ഞു. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഇൻസ്റ്റയിലും FB ഒക്കെ നിങ്ങൾ എത്തുവാണെങ്കിൽ സിജിലിന്റെ ഒരു ഗംഭീര വർക്ക് കാണാൻ പറ്റും. അതിനൊരു പ്രത്യേക കൈയടി പറയുന്നു. കൂടെ അടുത്ത ഏത് പാട്ട് പ്ലേ ചെയ്യണം എന്നുള്ളതോട് ചോദിക്കുന്നു.
1: ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ട്, അത് ഉണ്ണികളെ ഒരു കഥ പറയാമാണ്. നമ്മളെ വീട്ടിലെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ മുട്ടിലഴിയുന്ന സമയത്ത് തന്നെ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത് പറയുന്ന കേട്ടിട്ടുണ്ട്, ഉള്ളതാണെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ആ പടം കണ്ടാൽ ഞാൻ പടം കാണാൻ നിൽക്കൂ എന്നാല് എനിക്ക് ലാസ്റ്റ് കരയും. ഞാൻ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെ, ഞാൻ ജനിച്ചത് മുതലുള്ള ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഉണ്ണികളെ ഒരു കഥ പറയായിരിക്കും.
0: ഇത് പറഞ്ഞപ്പോഴത്തത് ഇങ്ങനെ കരഞ്ഞു പോയ സിനിമകൾ ഏതൊക്കെയാ? സദയം എനിക്ക് പേഴ്സണലി കാണാൻ പറ്റാത്തൊരു സിനിമയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഇനി ഒരു തവണ കൂടെ കാണാൻ പറഞ്ഞാൽ ഞാൻ കാണാത്തൊരു സിനിമയാണ് സദയം. അതുപോലെ കരഞ്ഞു പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ എനിക്ക് ഇതിന് കാണാൻ പറ്റുമെന്ന് തോന്നുന്ന സിനിമകളുണ്ടോ?
1: പിന്നെ അങ്ങനെ കരയുന്നത് ചെങ്കോലി ഞാൻ കാണില്ല, കിരീടം കാണലില്ല, കാണലുണ്ട്. എന്നാലും നമുക്ക് അതിനായിട്ടുള്ള ഇത് മെനക്കെടാൻ നിൽക്കില്ല. അത് നമുക്കൊരു പണ്ട് ചെറുപ്പത്തില് ഏതോ ഒരു സിനിമയില് അച്ഛന്റെ ഏട്ടൻ വീട്ടിൽ പോയിട്ട് സിനിമ കാണുക. അപ്പോ മോഹൻലാൽ ഡബിൾ റോളാ ഉള്ളത്. അപ്പോ അതിന്റെ അകത്ത് പോലീസാകും ഒന്ന് കള്ളനുമാണ്. അപ്പോ ഈ ഒരു സംഭവം പോലീസ് മോഹൻലാൽ എന്തോ ബൈക്കിൽ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആകുന്നുണ്ട്. ഞാൻ അപ്പൊ തന്നെ കരഞ്ഞിട്ട് ഒരു ഓട്ടോടിന് വീട്ടിലേക്ക് അമ്മേനെയും വിളിച്ചിട്ട് ഒരു ഓട്ടോടിന് വൈ. അവസാനം ചേച്ചിയും കസിൻസ് ഒക്കെ വന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചു കൊണ്ടുപോയി മോഹൻലാലൊന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ട് തിരിച്ചുകൊണ്ട് വന്ന് പടം ഉള്ളു കാണിച്ചിട്ടുണ്ട്. ഏതാ പടം എന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പടങ്ങൾ ഞാൻ കഴിയുന്നേ കാണില്ല.
0: സിജില് പറഞ്ഞ സിനിമ എനിക്ക് മനസ്സിലായില്ല, ഏത് സിനിമയാന്ന് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ 5000917 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നു, അടുത്ത പാട്ടിലേക്കും പോവാണ്. ഇനിയും വിശേഷങ്ങളുണ്ട്, വെയിറ്റ് ചെയ്തോളൂ. മാറ്റ്നി മാഷപ്പ്.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹൈ, ദിസ് ഈസ് നവ്യ നായർ. യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
2: Welcome to Radio Suno 91.7 FM. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ മാറ്റിനി മാഷപ്പിൽ. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ, എസ്പെഷ്യലി ഇന്നത്തെ ദിവസം മെയ് 21 ആദ്യം തന്നെ ഒരു വലിയ വലിയ വലിയ ഹ്യൂജ് ലവ് ഫ്രം ഖത്തർ. ഏറ്റവും മനോഹരമായിട്ട് ലാലേട്ടൻ ലാലേട്ടന്റെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ പല ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സെലിബ്രേഷനിലൊക്കെ നമ്മൾ ഓരോരുത്തരും ഭാഗമാകുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ലാലേട്ടാ, വിഷിംഗ് യു എ വെരി വെരി വെരി വെരി ഹാപ്പി ബർത്ത് ഡേ ഫ്രം ദ ബോട്ടം ഓഫ് ആ ഹാർട്ട്. ആൻഡ് ഈ ഒരു ബർത്ത് ഡേ വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തിന് കിട്ടിയിരിക്കുന്ന ഒരു മുത്ത് തന്നെയാണ് ലാലേട്ടൻ അല്ലേ. ട്രസ്റ്റ് മീ ഗൈസ്, ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദിസ്. ഒരു ബർത്ത് ഡേ വിഷ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ മാറ്റിനി മാഷപ്പ് ദാ ഞാൻ തുടങ്ങുന്നു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. വൺസ് അഗൈൻ വിഷിംഗ് ലാലേട്ടൻ എ വെരി വെരി ഹാപ്പി ബർത്ത് ഡേ.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Now available on
2: Uridu TV channel number 911.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: Joyalukkas, world's favorite jeweler.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
0: Relax and recharge with 917 evening.
1: Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
7: 917 Joy Alukkas 917 evenings
6: presented by Joy Alukkas, world's favorite jeweler.
5: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 400-1707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
3: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
6: And
10: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
0: This is only on
5: Radio Suno 91.7 FM.
0: Brought to you by
11: Safari. World-class shopping experience. Doha, Qatar.
0: And
3: shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
12: Malayaligalude priyangaranaya Mohanlalinu nammude sondam Lalettinu ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
13: ലാലി 10's ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
3: Hi, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. ഇനി എത്രയൊക്കെ തന്നെ സസ്പെൻസ് ത്രില്ലറുകൾ മലയാള സിനിമയിൽ വന്നാലും ദൃശ്യത്തിന്റെ തട്ട് താഴ്ന്ന് തന്നെ ഇരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും മൂന്നാം വരവ്. ദേ മലയാളികൾ ആഘോഷത്തോടെ തന്നെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ജോർജ് കുട്ടിയുടെ മൂന്നാമത്തെ തിരിച്ചു വരവ്. ശരിക്കും ആ ഒരു മൂന്നാം ഭാഗം കാണുമ്പോൾ ഏറ്റവും അധികം മലയാളികൾക്ക് എത്ര തന്നെ ഇനി ചിത്രത്തിനെ പറ്റിയിട്ട് എക്സ്പെക്ടേഷൻസ് വെക്കേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ മൂന്നാം വരവിലും നമ്മളെ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ബട്ട് എങ്കിൽ പോലും ചിത്രത്തിന്റെ ആ ഒരു ബേസിൽ സംസാരിക്കുമ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് തികച്ചും മികച്ച ഒരു ഇമോഷണൽ ത്രില്ലർ അനുഭവമാണ് എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്സ് ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലേ. അപ്പൊ ആ ഒരു യുണീക്നെസ് കൊണ്ട് തന്നെ ചിലപ്പോ ഒരാൾ പറയുന്ന റിവ്യൂവിനോട് നമുക്ക് ചിലപ്പോൾ ചേർന്ന് നിൽക്കാൻ പറ്റില്ലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റ്മെന്റും പലയിടത്ത് നിന്നും വായിച്ച റിവ്യൂകളൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ട് തോന്നിയത് കൊണ്ടും തീർച്ചയായിട്ടും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. ബട്ട് ദെൻ തിയേറ്റേഴ്സിൽ പോയി തന്നെ ചിത്രം കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പറയുന്നു. ഒ ടി ടിയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം. എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ തിയേറ്ററിൽ പോയി കാണുന്ന എക്സ്പീരിയൻസ് ഇസ് നെക്സ്റ്റ് ലെവൽ എന്നുള്ള കാര്യം ഇതാ ഒരിക്കൽ കൂടി പറയുമ്പോൾ ലാലേട്ടൻ തന്നെ ആ ഒരു വിവരം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മറ്റ് മീഡിയത്തിലൂടെ തന്നെ ചിത്രം കാണുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ ചിത്രം തിയേറ്റേഴ്സിൽ അവൈലബിൾ ആവുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ലെറ്റ്സ് ഓൾ ടേക്ക് ദ ടിക്കറ്റ്സ്. ഇഫ് യു ആർ നോട്ട് ബുക്ക് ദ ടിക്കറ്റ്സ്, ദൃശ്യത്തിന്റെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. മനോഹരമായിട്ടുള്ള ചിത്രം തന്നെയാണ് വീണ്ടും നമ്മുടെ അരികിലേക്ക്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ദേ ആസ് എ ഗിഫ്റ്റ് ലാലേട്ടൻ നമുക്ക് തന്നതും അതേപോലെ തന്നെ ലാലേട്ടന് ജിത്തു ജോസഫും കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station.
1: വായനയുടെ മഹോത്സവമായി 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം, ഒപ്പം വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ദിവസവും രാവിലെ 9 AM മുതൽ രാത്രി 10 AM വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 AM മുതൽ രാത്രി 10 AM വരെയും സന്ദർശിക്കൂ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ. വായനയും അറിവും സമ്മാനിക്കുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള.
2: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Matine Masha.
0: Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar.
8: And
9: shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈവനിങ് സമയം ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് തന്നെയുണ്ട്. അവർക്കൊക്കെ തന്നെ ദൃശ്യ മികവ് തന്നെയാണ് ദൃശ്യം 3 നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. ആൻഡ് ദർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നോട്ടബിൾ ആയിട്ടുള്ള മറ്റു റിലീസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിനിടയിൽ നമുക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇപ്പോഴും തിയേറ്റേഴ്സിൽ റണ്ണിംഗ് തന്നെയാണ്. ഇനി അപ്കമിംഗ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുൽഖർ സൽമാൻ ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ മൂവിയായ ഐ എം ഗെയിം, വിച്ച് ഇസ് ഡയറക്ടഡ് ബൈ നഹാസ് ഹിദിയ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഡേറ്റും കാര്യങ്ങളും എന്നാണ് റിലീസ് ആവാൻ പോകുന്നത് എന്നുള്ളത് അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡേറ്റിലേക്ക് August 20, 2026 ഓണം റിലീസായിട്ടായിരിക്കും ഐ എം ഗെയിം എന്നുള്ള ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും മാറ്റിനി മാഷപ്പിൽ. സോ സീ ഓൾ, ടേക്ക് കെയർ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewellery festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewellery purchase cheyyumbol save 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Hi, this is Arya.
5: You're listening to
4: Radio Sunu. Radio Sunu.

0: വിശേഷങ്ങളിലേക്ക് എത്തുന്ന സമയം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. സമയം 4 മണി കഴിയുമ്പോൾ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, എന്തിന് 12 മണി, 1 മണി, 2 മണി, 3 മണിയുടെ വരെ എല്ലാ ടിക്കറ്റുകളും ഇങ്ങനെ ഒട്ടും കിട്ടാത്ത രീതിയിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മൂവി ടിക്കറ്റാണ് കേട്ടോ. ഒരാളുടെ ജന്മദിനം ഈ ഒരു ദിവസമാണെങ്കിലോ അതിഗംഭീരായിട്ടുള്ള ആഘോഷം. അതും നല്ലൊരു മൂവി കറക്റ്റ് ഡേറ്റിന് റിലീസ് ചെയ്യുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ കൂടി കിട്ടുക എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ് അല്ലേ. അതെ, ദൃശ്യം 3 കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും റെസ്പോൺസസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബട്ട് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി തന്നെ, അതിപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണെങ്കിൽ, ഒരു മലയാള മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സിനിമ പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം കാരണം സിനിമ കാണാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. സിനിമ കണ്ടിട്ടേ വന്നോളൂ. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് കുറച്ചധികം ലാലേട്ടൻ വിശേഷങ്ങളും ലാലേട്ടൻ ട്രിബ്യൂട്ടും ഒക്കെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ കുറച്ചു പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിനി മാഷപ്പിൽ ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ തന്നെയാണ്. അവരൊക്കെ തന്നെ ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് ലാലേട്ടൻ സ്പെഷ്യൽ സോങ് കേൾക്കാം.
1: ഹായ്, ഞാൻ അലി. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.

0: ఐ ఎమ్ విష్ణు, హ్యాపీ బర్త్డే లాలేట. హాయ్ అనంతుల్, హ్యాపీ బర్త్డే లాలేట.
1: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന്, നമ്മുടെ സ്വന്തം ലാലേട്ടിന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
2: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Radio Suno presents Story of the Day, brought to you by
5: Daiso Japan. You name it, we have it.
6: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലെ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പം ഇരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
7: ഒരു ചായ കുടിക്കാൻ പോയാലോ.
6: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
5: ഡൈസോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
8: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
3: നരേന്ദ്രനിൽ തുടങ്ങി ജോർജ് കുട്ടി വരെ എത്തി നിൽക്കുന്ന ആ നടനെ ഇതിഹാസം നമുക്കെന്നും നമ്മുടെ ഒരു കുടുംബാംഗം പോലെയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിൽ തുടങ്ങിയ അഭിനയ ജീവിതം, അവിടെ അദ്ദേഹം സഹനടനായി, നായക നടനായി, ഗായകനായി, പ്രൊഡ്യൂസറായി, എന്തിന് സംവിധായക കുപ്പായം വരെ നമുക്ക് വേണ്ടി അണിഞ്ഞു.
4: 1960 മെയ് 21 പത്തനംതിട്ടയിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച മോഹൻലാല് ഇന്ന് എല്ലാവർക്കും പ്രിയങ്കരനായ ലാലേട്ടനാണ്. ലാലേട്ട എന്ന വിളി ഇത്രയും ശക്തമാക്കി തന്നതിന് ഒരു വലിയ നന്ദി പറയേണ്ടത് ചെറിയാൻ കൽപ്പകവാടിക്കും വേണു നാഗവലി സാറിനോടുമാണ്. കാരണം സർവകലാശാല എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ലാലേട്ട എന്ന വിളി ഒരു പെർമനന്റ് മാർക്കായി മാറുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ട, താങ്കളോട് എവിടെ വെച്ചാണ് ഇഷ്ടം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ പോലും അറിയാതെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു മാന്ത്രികൻ. ഞങ്ങൾ വളർന്നപ്പോ നിങ്ങളും കൂടെ അങ്ങ് വളർന്നു. ഏട്ടനായും സുഹൃത്തായും കള്ളക്കാമുകനായും പണ്ടൊരു അഭിമുഖത്തില് താങ്കൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ?
5: ഇപ്പൊ ആദ്യമായിട്ടല്ലോ പിന്നെ ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന വേറെ ആരെങ്കിലും പദവിയിലേക്ക് എത്തുന്ന വരെ എന്റെ ഈ സ്റ്റാർഡം അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള വാക്ക് നിലനിൽക്കും, പിന്നെ ഞാനിത് അങ്ങോട്ട് കൊടുക്കും.
4: പക്ഷെ എന്ത് ചെയ്യാനാ ലാലേട്ട, അത് ഏറ്റെടുക്കാൻ തക്ക ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല.
6: നല്ല നടന്മാർ ഒരുപാട് പേര് എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ.
7: ശരിക്കും ചൂന്നക്കുക തന്നെയായിരുന്നു. ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ അമരീഷ് പുരി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ലോകത്തൊരു നടൻ ചെയ്യുന്നു.
8: മോഹൻലാൽ ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ്, ഇന്ത്യയിലേ കിടയാതെ.
9: He is one of the finest actors in the country today.
10: I have huge amount of respect for മോഹൻലാൽ സർ. I mean, he's such a great artist.
11: മോഹൻലാൽ സാറുടെ പടങ്ങൾ പാക്കുമ്പോൾ വന്ന് ഒരു മ്യൂസിക് മാതിരി ഇരിക്കും അവരുടെ ബോഡി ലാംഗ്വേജ്. അവരുടെ വിരലുകൾ പേസും കട്ടവിരൽ പേസും.
12: നമ്മളതിൽ ഒരു സീൻ ഒന്ന് വരും, ലാൽ സാർ വന്ന് ഓഫീസ് പോയിട്ട് വീട് വെച്ച് കുളിക്കാറുണ്ടാരു. I can't even watch them. അന്ന് സീൻ പാക്കുമ്പോൾ എന്നാൽ ആക്ച്വലി
13: എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ ലാഘവത്തോടുകൂടി വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ഇന്നവേ ഞാൻ ലാലിന്റെ ഒരു ആരാധകനാണ്.
4: ചരിഞ്ഞ തോളുമായി മലയാളികളോട് നിങ്ങൾ ഗുഡ് ഈവനിങ് പറഞ്ഞ് വന്നപ്പോ ഓർത്തില്ല ഒരുപാട് അവതാരങ്ങളുടെ തുടക്കമായിരിക്കും ഇതെന്ന്.
14: അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്.
4: അഭിനയ വിസ്മയം എന്ന് താങ്കളെ വിശേഷിപ്പിക്കുമ്പോ ശരിക്കും ആരെയൊക്കെയാണ് താങ്കൾ വിസ്മയിപ്പിച്ചത്? ആദ്യ ഓഡിഷനിൽ കുറഞ്ഞ മാർക്ക് തന്ന സംവിധായകന്റെ കൂടെ കൂടി മികച്ച കഥാപാത്രങ്ങളും അതിലൂടെ നാഷണൽ അവാർഡും വാങ്ങിയപ്പോഴോ?
15: എനിക്ക് തോന്നുന്നത് മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്ത 4 പേരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ മാർക്ക് കൊടുത്ത ആൾ കൂടിയാണ്. വിധിയുടെ വലിയൊരു വിളയാട്ടം പോലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ദേശീയ അവാർഡുകളും എന്റെ സിനിമകളിലൂടെ കിട്ടി എന്നുള്ളത് എന്റെ ഭാഗ്യമാണ്.
4: നൃത്തം ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയാൽ കണ്ണെടുക്കാൻ തോന്നത്തില്ല. രാജശില്പിയും കമലദളവും കണ്ടവരാരും അതൊന്നും മറക്കവുമില്ല.
16: റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല, ഒന്നാമത് അതിനുള്ള സമയമില്ല സിനിമയിൽ. ഇപ്പൊ കമലദളം എന്നുള്ള സിനിമയിലെ നൃത്തമായാലും ഒക്കെ അപ്പൊ തന്നെ ചെയ്യുന്നതാണ്.
4: അതോ ഒറ്റ ശ്വാസത്തിൽ തെറ്റാതെ സ്വരങ്ങൾ പാടി അഭിനയിച്ചപ്പോഴോ?
17: സ്വാമിനാഥ പരിപാലയാസുമാ.
18: അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു ശ്രീ മോഹൻലാൽ. മോഹൻലാലിന് മാത്രമാണ് എന്റെ ഫുൾ ക്രെഡിറ്റ്. മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള്, ഒറ്റ ഷോട്ടാണ്, 365 ദിവസം ഓടിയ ഒരു ചിത്രമാണ് ചിത്രം. അതിനകത്ത് 365 ദിവസവും ഈ പാട്ട് വരുമ്പോഴത്തേക്ക് ആ പ്രത്യേകിച്ച് ആ സ്വരങ്ങൾ പാടുന്ന ഷോട്ട് വരുമ്പോഴത്തേക്ക് കൈഡിയാണ്, ഭയങ്കര കൈഡിയാണ്.

0: മോഹൻലാൽ പകർന്നാടിയ സുകുമോ ദേവിയിലെ സണ്ണിയും തൂവാന തുമ്പികളിലെ ജയകൃഷ്ണനും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പിലെ സോളമനും ലാലേട്ടൻ അഭിനയിച്ച് ഫലിപ്പിച്ച കള്ളക്കാമുകന്മാരെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്.
1: എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു.
2: കാശും പുത്രനും ഒന്നും കണ്ടിട്ടല്ല, നിന്റെ ഒടുക്കത്തെ ഈ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വഭാവം അറിഞ്ഞിട്ടില്ല. പ്രാർത്ഥന പഠിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം.
0: എന്നാ അവര് മാത്രമല്ല, ഏതൊരു അമ്മയ്ക്കും ഇതുപോലൊരു മകൻ എന്ന് തോന്നിപ്പിക്കുന്ന വിധം എത്രയോ കഥാപാത്രങ്ങൾ.
3: ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ലേ. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ.
4: എങ്ങോട്ട്?
3: എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ.
5: വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തിൽ സഹിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ള ഒരു കുട്ടി. ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്ത് പിടിച്ചു പോയൊരു കുട്ടി.
4: മോനെ, എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ?
6: ജീവിതം എനിക്ക് കൈവിട്ടു പോകും. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാമയ്യ.
0: ആരുമില്ലാത്തവർക്ക് എവിടെയോ ഒരു ചേട്ടനായി, സുഹൃത്തായി, ഒരു ചേട്ടച്ചനായി.
3: അച്ഛനല്ല, ചേട്ടൻ. ചേട്ടൻ ചേട്ടച്ച.
0: അങ്ങനെ ആരൊക്കെയോ ആയി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി. ഞങ്ങളെ വിസ്മയിപ്പിച്ചതിന് നന്ദി. കുറെ കാലം എല്ലാവരുടെയും വലിയൊരു പരാതിയായിരുന്നു പഴയ ലാലേട്ടനെ ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ തിരിച്ചു വരാനായി ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല എന്നും ഞങ്ങൾക്കറിയാം. മോഹൻലാൽ എന്ന താരത്തെയും നടനെ വേണ്ടത്ര ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സംവിധായകനും അടിത്തറയുള്ള ഒരു തിരക്കഥയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ നടനോളം അഭിനയം എന്തെന്ന് നമ്മളെ വിസ്മയിപ്പിക്കാൻ തക്ക മറ്റൊരു താരം മലയാള സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സൂപ്പർ സ്റ്റാർ പദവി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ കാത്തിരിക്കുന്ന ലാലേട്ടാണ്. കുറച്ചു കാലം കൂടി താങ്കൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് അന്നും ഇന്നും അത് ലാലേട്ടൻ തന്നെയാണ്. നിങ്ങളും ഉണ്ടും അടക്കി കുത്തിയാലും ഒന്ന് കണ്ണിറുക്കി കാണിച്ചാലും മീശ വിരിച്ചാലും ഒന്ന് കരഞ്ഞാലും ഞങ്ങളുടെ ഉള്ളും ഒന്ന് വേദനിക്കും. ഇന്ന് ദൃശ്യം 3 ഇറങ്ങുമ്പോഴും തിയേറ്റർ ഒരു പൂരപ്പറമ്പാക്കാൻ കഴിയുമെങ്കിൽ ആ സൂപ്പർ സ്റ്റാർ സിംഹാസനം നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ്. ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Matine Masha.
5: Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designsumayi.
8: ലാലേട്ട, നിങ്ങളെ ഞങ്ങൾക്ക് ആരാന്നറിയോ? ചിരിക്കല്ലേ, ഇങ്ങനെ ചിരിക്കല്ലേ. ഈ ചിരി കാരണം, ഈ ഇഷ്ടം കാരണം ഞങ്ങൾ എത്ര തല്ലുകൂടിയിട്ടുണ്ടെന്നറിയോ?
9: എന്താ ഈ കുണ്ടായിസ, നിന്നോട് ഈ മുണ്ട് ഇങ്ങനെ കയറ്റി കുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ?
8: ഒന്നുമല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടന്റെ പേരിൽ ഞങ്ങൾ അനിയന്മാരല്ലവെങ്കിലുള്ള തല്ലൊക്കെ കൂടിയിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള ഫൈറ്റാ, പക്ഷെ എന്നും പോയിന്റ്സ് തന്ന് ചേട്ടൻ ഈ അനിയന്മാർക്ക് സ്കോർ ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട്. പിന്നെ ചെറിയ രഹസ്യമുണ്ട്.
10: എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭോ മഹാദേവ.
8: അറിയാം അറിയാം, പണ്ടേ തോളൊക്കെ ചരിച്ച് എന്താ മോനെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് ഒരുപാട് തവണ നിങ്ങളെ അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഏട്ടനെ അനുകരിക്കാത്ത അനിയന്മാരുണ്ടാവോ? മലയാളികളുടെ ചരിഞ്ഞ വിസ്മയത്തിന്റെ പേരല്ലേ മോഹൻലാൽ. കോളേജായപ്പോ ഞങ്ങളും കുറച്ച് മാസായി. കോളേജിലൊരു അടിക്കോളെത്തി കഴിഞ്ഞാല് അപ്പോ ഒരൊറ്റ വിളിയാ.
11: ഒരടിക്ക് കോൾ ഉണ്ടെന്നല്ല കേളപ്പെട്ട.
8: അടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ഡയലോഗ് ഉണ്ട്.
12: ആസ്കിംഗ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാറ്റേ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗലറി പൈറ്റ്, അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു, ടീം കിട്ടില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല.
8: പക്ഷെ പ്രണയം പറയുമ്പോഴും റിജക്ഷൻ കിട്ടുമ്പോഴും ഞങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് മോട്ടിവേഷൻ. മാസ് കാണിക്കാൻ മുണ്ടും മടക്കി കുതിച്ച് തോളെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും മീശവരിക്കാൻ നോക്കിയിട്ടുണ്ട്. ചേട്ടന്റെ അത്ര അനിയന്മാർക്ക് എത്താൻ പറ്റൂലല്ലോ. പക്ഷെ ഇപ്പോഴും മുണ്ടെടുക്കുമ്പോ തോളെന്ന് ചെറിയും, മീശയിൽ അറിയാണ്ടൊന്ന് പിരിക്കും. കൂട്ടുകാർ കൂടുമ്പോഴും കളിയാക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഡയലോഗ്സുകളും പാട്ടുകളും ഇല്ലാതെ ഞങ്ങൾക്കൊരു ആഘോഷമില്ലെന്നേ. അച്ഛന്റെ ഫേവറേറ്റ് ക്ലാസിക്കുകളും അമ്മയെ കരയിപ്പിച്ച കഥാപാത്രങ്ങളും ഞങ്ങൾ കൈയടിച്ച മാസും കുട്ടിക്കാലത്ത് അനുകരിച്ച കുസൃതിയും ഇന്നും സൗഹൃദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഐക്കോണിക് ഡയലോഗ്സുകളും. എന്റെ ലാലേട്ട, ജനറേഷനുകൾ മാറും, ട്രെൻഡുകൾ മാറും, പക്ഷെ നിങ്ങൾ എന്നും ഞങ്ങളുടെ ഇടം നെഞ്ചിലാണ്.
12: എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്.
8: അതെ, ഇഷ്ടമാണ്, പെരുത്തിഷ്ടമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ആരെല്ലാമോ ആണ് ലാലേട്ട. നിങ്ങളുടെ കുസൃതികള്, കളിചിരികള്, മാസ്, ക്ലാസ്, ഇമോഷൻസ്, ഇതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് വന്നു വീണിട്ടുള്ളത്. നമ്മൾ തമ്മിലൊരു ഹൃദയബന്ധമാണ് ലാലേട്ട. മലയാളികളുടെ ദൃശ്യങ്ങളിലൂടെയുള്ള മഹാനടൻ മോഹൻലാലിൻ്റെ യാത്ര എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഏട്ടനായും അനിയനായും മകനായും കൂട്ടുകാരനായും മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ആ പേരുണ്ടാവും, മോഹൻലാൽ. മലയാളികളുടെ, മലയാളത്തിൻ്റെ, ഞങ്ങളുടെ ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ.

0: സൂനോ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: The big, the big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
7: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
7: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7.
9: This is only on
7: റേഡിയോ സുനോ 91.7 FM.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar.
11: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
12: ഹായ്, ഞാൻ മുഹമ്മദ് അലേട്ട. ഹാപ്പി ബർത്ത്ഡേ.
13: ഹായ്, ഞാൻ ജോർജി. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.
14: ഹലോ, എന്റെ പേര് ജെഫിൻസ്. ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ.
15: ഹായ്, ഐ'm ശരത്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.
16: ലാലേട്ടിന്റെ ബർത്ത്ഡേ ആണ്, അത് നമുക്കൊരു ആഘോഷം തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ദ മാറ്റിനി മാഷപ്പ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. മാറ്റിനി മാഷപ്പിൽ ഒരു ട്രിബ്യൂട്ട് ഒക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ലാലേട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലി എന്തൊക്കെ പറഞ്ഞാലും അത് മതിയാവില്ല, കാരണം അത്രയധികം ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ. എന്തായാലും ഇന്ന് നമ്മൾക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടൻ സ്ക്രീനിലെത്തിയ ദിവസം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് ഇനി പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് എല്ലാവരും ആഘോഷിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ ട്രിബ്യൂട്ടൊക്കെ ലാലേട്ടിന് നൽകിക്കൊണ്ട് ഇവിടെ ലാലേട്ടിന് വേണ്ടി വിഷസ് പറയാൻ ഒരുപാട് ലിസ്ണേഴ്സും എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ മോഹൻലാൽ സ്പെഷ്യലായിട്ട് ഒരു ലാലേട്ടിന് വേണ്ടിയുള്ള എക്സാം, ഓക്കെ, അതായത് മോഹൻലാൽ എക്സാം നടത്താനായിട്ട് പറ്റി. അതിൽ വന്ന് പങ്കെടുത്ത് അതിഗംഭീരമായിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വിജയികളായവർക്കൊക്കെ ഞങ്ങൾ ദൃശ്യം 3 സിനിമ കാണാനുള്ള ടിക്കറ്റുകളും കൊടുത്തു. അതിനോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും ടിക്കറ്റ് കൊടുത്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇന്ന് വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഫുൾ വിന്നേഴ്സും അതിനോടൊപ്പം തന്നെ ഫുൾ ഫാമിലിയും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിട്ടാണ് ഞങ്ങളും ദൃശ്യം 3 കാണാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാണേണ്ടവർ കാണുക. ഇന്ന് എനിക്ക് തോന്നുന്നു ആർക്കും ഇനി ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഓൾമോസ്റ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആണ്. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഒരുപാട് ഷോസ് ഉണ്ട്. അപ്പൊ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. കേട്ടോണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ 917 ഈവനിങ്സുമായിട്ട് സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: Factors.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
4: പിന്നെ ബ്രാഡ്മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
3: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
4: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ്മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
5: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവ റോഡ്. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
6: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: of the hour in the art of podumakkolanda

0: സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലെ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
1: ഒരു ചായ കുടിക്കാൻ പോയാലോ.
0: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദി ഡേ, ബ്രോട്ട് ടു യു ബൈ
3: ഡെയ്സോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: Good evening, listeners. Yes, അങ്ങനെ ദേ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് മെയ് 21 at the very outset to all the ones listening to me right now, a very, very, very happy International Tea Day. അങ്ങനെ ദേ ഇന്റർനാഷണൽ ടീ ഡേ വിഷസ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ചായ ബേസ് ചെയ്തിട്ടുള്ള കഥകളൊക്കെ ഇന്ന് ഒരുപാട് കേൾക്കാനുണ്ട്. ആ ചായ കഥകളിലേക്കും ചായ സൗഹൃദങ്ങളിലോട്ടൊക്കെ നമുക്ക് പോവാം. ബട്ട് അതിനൊക്കെ മുന്നേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വാം വിഷസിന് വേണ്ടിയിട്ടാണ്. സോ ഗുഡ് ഈവനിങ് മെസ്സേജ് പോന്നോട്ടെ 5000997. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിംഗ് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. വൈ ബിക്കോസ് ദാ ഒരു ഓൾമോസ്റ്റ് ഒരു വീക്കെൻഡിലേക്ക് ആ ഒരു വൈബൊക്കെ ഓണാണ് വരുന്നു. അതിന്റെ കൂടെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് നമുക്ക് സോൾട്ട് മാംഗോ ട്രീയിൽ വെച്ച് ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മളിങ്ങനെ പറഞ്ഞു പോയ ആ ഒരു കാര്യം, ആ ഒരു ഗെറ്റ് ടുഗെദർ കഴിഞ്ഞ് ഞാൻ ദേ നേരെ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ചായ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. കുറേ നേരം പാട്ടൊക്കെ പാടി ടേബിളിലും വെച്ച് തട്ടി കുറച്ച് നമ്മുടെ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് വൈബ്സ് ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് അധികം പോസിറ്റിവിറ്റിയുമായിട്ട് അതിലേറെ എനർജിയുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു എനർജിയും പോസിറ്റിവിറ്റിയും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനും അത് സ്പ്രെഡ് ചെയ്യാനുമായിട്ടാണ് ഞാൻ ദാ ഈ ഒരു ടൈം നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യുന്നത്. 917 ഈവനിങ്സിലൂടെ ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. സോ കീപ് സെൻഡിങ് യുവർ മെസ്സേജസ്. മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, ചായ ചങ്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോന്നോട്ടെ 5000997 ഒരു ചായപ്പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ ഈവനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വീക്കെൻഡ് വൈബ് ഒക്കെ സെറ്റ് ചെയ്യാം. സന്ദീപാണ് കൂടെ ഉള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ. വൺസ് അഗൈൻ വിഷിംഗ് യു ആൾ ഹാപ്പി ഇന്റർനാഷണൽ ടീ ഡേ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. Ningal Kuru daily surprise. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഈദ് ഷോപ്പിംഗിന് ഇനി ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
2: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 ഖത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
4: ലുലു, where the world comes to shop.

0: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
4: in association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ആ ഒരു ടീ ഡേ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ, ഹായ് സന്ദീപ്, സുബിൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹലോ സുബിൻ, ഹൗ ആർ യു? ടോം ദേ നമുക്കൊരു ഗുഡ് ഈവനിങ് മെസ്സേജ് ഒക്കെ പറയുന്നുണ്ട്. ടോം ഹായ്, ഹലോ ടോം, എന്തൊക്കെയുണ്ട് വിശേഷം? അതേപോലെ തന്നെ നമുക്ക് എനിക്കൊരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു പാട്ട് ഏതാണെന്നുള്ളത് കൂടെ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ആൻഡ് മഹേഷ് ദി ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അഖിൽ ഗുഡ് ഈവനിങ്. ഷംസാദ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹാപ്പി ഇൻ്റർനാഷണൽ ടീ ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് ജാഫറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സജാദ് ഗുഡ് ഈവനിങ് പറയുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് ദ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വൺസ് അഗൈൻ വിഷിംഗ് ഇൻ്റർനാഷണൽ ടീ ഡേ. രണ്ട് വിഷസും ഗുഡ് ഈവനിങ്ങും അതേപോലെ തന്നെ ഒരു ഹാപ്പി വീക്കെൻഡ് കൂടെ പറയണം. പക്ഷെ ഇപ്പോഴല്ല, കുറേ കഴിഞ്ഞിട്ട്. വൈ? ബിക്കോസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദാ ഈ ഒരു അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു IPL T20 അപ്ഡേറ്റ്.
11: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
12: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
13: In association with
14: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: സോ ദിസ് ടൈം രണ്ട് അടിപൊളി ടീംസ്. ഇതാ ഇന്നും ആ ഒരു മത്സരം ഉഷാറാക്കാനായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു വീക്കെൻഡ് ബേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് രണ്ട് കിടിലൻ ടീംസ് തന്നെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ആഘോഷിക്കാനായിട്ട്. 66th ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ ദി അഹമ്മദാബാദ് സ്റ്റേഡിയം ഇസ് എക്സൈറ്റഡ് ടു ദ കോർ. ഒരു ഡൗട്ടും വേണ്ട. ജിൽ ഗില്ലും നമ്മുടെ സുദർശനുമാണ് ഓൺ ക്രീസ് ഉള്ളത്. ചെന്നൈ ആദ്യം തന്നെ നമ്മളുടെ ടോസൊക്കെ വിൻ ചെയ്തിട്ട് ബൗൾ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത്, യെസ്, ഇപ്പം ദേ അവിടെ ഓൺ സ്ട്രൈക്ക്. ഇങ്ങനെ സ്ട്രൈക്ക് ടു സ്ട്രൈക്ക്, ബാക്ക് ടു ബാക്ക് നമുക്ക് ബൗണ്ടറീസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗിൽ ആൻഡ് ഓൾസോ സുദർശൻ രണ്ടുപേരും കൂടി തന്നെ ഒരു അടിപൊളി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. ബിക്കോസ് 4 overs കഴിയുമ്പോൾ തന്നെ 45 runs ഒരു വിക്കറ്റും നഷ്ടപ്പെടാതെ ഗുജറാത്ത് ഇതാ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ടാർഗറ്റ് എത്രയായിരിക്കും ആൻഡ് ഓൾസോ ചെന്നൈക്ക് ആ ടാർഗറ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ്. എന്താണല്ലേ, വളരെ മനോഹരമായിട്ടുള്ള, ആവേശകരമായിട്ടുള്ള ഒരു ഗെയിം ഇങ്ങനെ നടക്കുമ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് റൈറ്റ് ആയിട്ട് ഓൺ ട്രാക്ക് എത്തിക്കുന്നുണ്ട്. സന്ദീപാണ് കൂടെയുള്ളത് ത്രൂ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ
15: T20 സ്കോർ അപ്ഡേറ്റ്.
4: brought to you by
8: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക് മത്താർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ സെർവിംഗ് ഹാപ്പിനെസ് കോ-പ്രസന്റഡ് ബൈ
15: ഇബാദ് സ്പോർട്സ് ഗിയർ അപ്പ് ഗെയിം ഓൺ ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ് ഇബാദ് സ്പോർട്സ് ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് കോൺടാക്ട് 7733-9198
16: In association with
17: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ
10: റൺ റേറ്റൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗുജറാത്ത് ടീം. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്നുള്ളത്. ഗില്ലിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 14 ബോളിൽ നിന്നും 26 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. സുദർശൻ 11 ബോളിൽ നിന്നും 14 റൺസ് സ്വന്തമാക്കി ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഐ പി എൽ അപ്ഡേറ്റ്. റൈറ്റ് നൗ സ്കോർ 66-ാമത്തെ മാച്ചിൻ്റേതാണ് നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് Let's get into a beautiful song. Goda enna cinemaki vendi Gauri Lakshmi vaadi irikkana paattilekke. So weekend vibe ka onakan kore beautiful track maayitte njan koode undennu orikkal koodi orumbikkunu. Only on Khatha's Happiness Frequency 91.7 FM. Ketu ketu kutugudam.

0: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന്, നമ്മുടെ സ്വന്തം ലാലേട്ടിന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
1: Lali 10's birthday special, Song of the Year.

0: presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
3: ഒരു ചായ കുടിക്കാൻ പോയാലോ.
2: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: റേഡിയോ സുനോ പ്രസന്റ്സ് Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecuesinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
6: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 411 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 476 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 502.50 ഖത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 545 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയാണ്.
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 May 21 മുതൽ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: You're listening to Radio Sonora 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. And here is the great news. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: 917 evenings. Welcome, സെക്കൻഡും. വാട്ട് എ മാച്ച് ഗൈസ്, അടിപൊളി ഒരു മാച്ച് കേട്ടോ. ഏറ്റവും മനോഹരമായിട്ട് തന്നെ രണ്ട് ടീമുകളും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ചെന്നൈ ആൻഡ് ഓൾസോ ഗുജറാത്ത്, ഗുജറാത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു മാച്ച് തന്നെയാണ്. അഹമ്മദാബാദ് സ്റ്റേഡിയത്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഒരുക്കുകയാണ് നമ്മുടെ ഗുജറാത്ത് ടീം എന്നുള്ളത് എടുത്തു പറയണം. ബിക്കോസ് ഗിൽ ആൻഡ് ഓൾസോ സുദർശൻ രണ്ടുപേരും തന്നെ അടിപൊളിയായിട്ട് ആ ഒരു പാർട്ട്നർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ബാക്ക് ടു ബാക്ക് ബൗണ്ടറീസും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് സംസാരിച്ചു ുന്ന സമയവും ഇപ്പോൾ ഒരു ബൗണ്ടറിയാണ്. അപ്പോൾ നമ്മൾ സ്കോർ അപ്ഡേറ്റിലേക്ക് കടക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ഐപിഎൽ ടി20 സ്കോർ അപ്ഡേറ്റ്.
3: Brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
4: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
5: In association with
6: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
2: എക്സാക്ട്ലി, ദ പ്ലേ ഓഫ് റേസ് ഇസ് ഹീറ്റിംഗ് അപ്പ്. ശരിക്കും ആ ഒരു പ്ലേ ഓഫിലെ ടൈമിലെ സംഭവം അടിപൊളിയായിട്ട് തന്നെ, ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാണ്ട് നമ്മുടെ ഗുജറാത്ത് ടീം 10 overs കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 111 runs. എല്ലാത്തിനും ഒരു രസമുണ്ട് ആ ഒരു എന്താണ് സ്കോറും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട്. ചെന്നൈ ടീം ഇന്ന് ചെറുതായിട്ടൊന്ന് ടഫാവോ ഗെയിം എന്നുള്ളത് ദാ ഞങ്ങൾക്കൊരു ഡൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് ഫാൻസ് ഔട്ട് ദെയർ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ് ഗുജറാത്ത് ദേ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 111 runs, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. 10 overs ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി 10 overs കൂടെ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എത്രയായിരിക്കും ഇന്ന് നമ്മുടെ ആ ഒരു ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എന്നുള്ളത് ഗെസ് ചെയ്ത് ഉടങ്ങിക്കോളൂ 5000997. അതെന്താ സന്ദീപ് ഇന്ന് പെട്ടെന്നൊരു ഗെസ്സിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വീക്കെൻഡാണ്, അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും തിരക്കാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ വിട്ടുപോയാൻ ചാൻസ് ഉണ്ടായാലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ 10th over കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എത്രയായിരിക്കും ഇന്ന് നമ്മുടെ ടീം സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എന്നുള്ളത് അറിയാനായിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. ഗിൽ ആൻഡ് സുദർശൻ ഏറ്റവും മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു പാർട്ട്ണർഷിപ്പ്. ബട്ട് യെസ്, ലെറ്റ്സ് വെയിറ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ 30 ബോളിൽ നിന്നും 62 runs സ്വന്തമാക്കി ഗില്ലും, അതേപോലെ തന്നെ 30 ബോളിൽ നിന്നും 45 runs സ്വന്തമാക്കി. 31 ബോളിൽ നിന്നും 45 runs സ്വന്തമാക്കി സുദർശനും സായി സുദർശനും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഗെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കുറേയേറെ. ഈ ഒരു കഴിഞ്ഞ ഓവർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ബോളുകളും പോകുന്നത് ബൗണ്ടറിയിലേക്കാണ്. അവരതിനുള്ള ശ്രമം തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലെറ്റ്സ് സീ ഹൗ ദ ഗെയിം ഇസ് ഗോയിങ് ടു ഗോ ടുഡേ. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ പോലെ ഞാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി. കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ദാ 10th over കഴിഞ്ഞു. 11th over സ്റ്റാർട്ട് ചെയ്ത ആദ്യ 2 ബോളുകൾ അവസാനിക്കുമ്പോൾ 114 runs, ഒരു വിക്കറ്റും നഷ്ടപ്പെടുത്താതെ ഗുജറാത്ത്. You're listening to Qatar's favorite FM station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: Welcome, welcome, welcome back once again, Radio Suno 91.7 FM. Want to wish you a very, very, very happy International Tea Day. May 21 Tea Day Visheshangal. Day or time il njan parayan undu ennu parantundarunnu. But at this point, enikku thonnu korchu koodi aaveshakaramayittu aa oru game ingane nadakkunnathundu. Let's get into IPL updates. വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് രണ്ട് ടീം, അല്ല ഐ മീൻ ഗുജറാത്ത് നമുക്ക് നല്ല ന്യൂസ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ചെറിയ ഒരു വിഷമമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ചെന്നൈയുടെ മുഖത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചലഞ്ചിങ് ഫേസ്, ബിക്കോസ് 10 overs കഴിഞ്ഞു, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല, സ്കോറും അത്യാവശ്യം നല്ല രീതിയിൽ റൺ റേറ്റൊക്കെ പോകുന്നു. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രഷറൈസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചെന്നൈക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ ഡു ഇസ് ചെന്നൈ ഫാൻസ് കം ഓൺ കീപ് സപ്പോർട്ടിങ് യുവർ ടീം. ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു. ചെന്നൈ 191 ആയിരിക്കും. ചെന്നൈ അല്ലല്ലോ ബാറ്റ് ചെയ്യുന്നത്, ഗുജറാത്തല്ലേ. ബിബിൻ ബ്രോ മാറിപ്പോയോ? ഓക്കെ, 189 ആയിരിക്കും. ആൻഡ് ചെന്നൈ, ഓക്കെ, ലെറ്റ്സ് സീ.

ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇവൻറ്റ്, ഒരു ഗെറ്റ് ടുഗെദർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചായ് ബഡിയെ മെൻഷൻ ചെയ്ത് പോയാൽ മതി, ലക്കി വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ ചായ് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചായ വിശേഷങ്ങളും ഒരുപാട് പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ടീഡയുടെ വിശേഷം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്, ലിജിൻ ബ്രോ 220 എന്നുള്ള ഒരു സ്കോർ ആയിരിക്കും ഇന്ന് ഗുജറാത്ത് എടുക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻസ് ഒക്കെ ഇതേ ഞാൻ ഓൺ ആക്കുമ്പോൾ ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് കുൽഫീസ്, പ്രീമിയം കുൽഫീസ് ഫ്രം ബ്രൂക്സ് കഫേ ആൻഡ് ഓൾസോ ഇബാദ് നൽകുന്ന ഒരു വണ്ടർഫുൾ ഹാമ്പർ ആയിരിക്കും. സോ കീപ് ടെക്സ്റ്റിംഗ്, കീപ് പ്രെഡിക്റ്റിംഗ്. ഇന്ന് നമ്മുടെ ടീം ഗുജറാത്ത് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ സ്കോർ എത്രയായിരിക്കും, എത്രയായിരിക്കും, എത്രയായിരിക്കും, മൂന്നുവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് ടീഡയുടെ വിശേഷങ്ങളിലേക്കാണ്. കുറച്ചധികം പേര് തന്നെ ടീ കഥകൾ, ചായ കഥകൾ, ചായ ബഡിയായിട്ടുള്ള കഥകളൊക്കെ തന്നെ പറയാനായിട്ട് ഇതാ ഇവിടെ വെയിറ്റിംഗ്. ഒത്തിരി ചായയുടെ കൂടെ കഴിക്കുന്ന പുതിയ കടികളെ പറ്റിയിട്ടൊക്കെ ഉള്ള സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ IPL അപ്ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 124 റൺസ് 12 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. ഗുജറാത്ത് ടീമിന് ഒരു വിക്കറ്റും നഷ്ടപ്പെടാണ്ട് ആ 124 എന്നുള്ള സ്കോറിലേക്ക് എത്തുമ്പോൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എത്രയായിരിക്കും എന്നുള്ളത് പ്രെഡിക്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് പ്രീമിയം കുൽഫീസ് ആൻഡ് ഓൾസോ ഇബാദ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. 5000917 നിങ്ങളുടെ പ്രെഡിക്ഷൻസ് പോന്നോട്ടെ. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂടുകൂടാം.

0: Show presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലെ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പം ഇരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
3: ഒരു ചായ കുടിക്കാൻ പോയാലോ.
2: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: Radio Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
4: You are

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 14 മിനിറ്റ്. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യു ആർ ലിസ്

0: നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% 1 full month സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Access.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ

0: Sakshat Karicharo. Commercial Bank Urikirikidu CB 2026 Million Real Dream. Neda up to 5 million cash prize. Opam Ella Munamasatilam Niravadi cash prize. One the Masatinisha make our drawing 2 million reals.
1: Ningalude current savings Alingil call account balance for the Piku. Oro Padinayam Real balance growth in Neda or coupon. Shambalam Nalayam Rialo Adilkudalavano. Salary Lunum and the Shadamanam fund full month save Chayan Sadikinundo. Engil Ningalku in the credit bill Pangarika.
0: Ningalude salary CBL regular I credit Jagunu in Urapaku. Opam save Shiu.
1: Kudal Vivangalkai. Visit cbq.qa.
2: Adi, in a birthday celebration and the cello end.
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
8: Daiso, let's make every outing unforgettable.
9: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ചായ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാള് നാട്ടിലൊക്കെ പോയി ഒന്ന് ഉഷാറായിട്ട് ഒരാൾ കൂടി നമ്മുടെ ഓഫീസിൽ ഇതാ എത്തിയിട്ടുണ്ട്. ഹലോ എബിൻ, വെൽക്കം ബാക്ക്.
12: ഹായ് സന്ദീപ്, നമസ്കാരം.
11: എന്തുണ്ട്
12: എന്തുണ്ട്, നാട്ടിൽ പോയിട്ട് രണ്ടു ദിവസം മുന്നേ വന്നുള്ളൂ.
11: നാടെവിടെയെന്ന് പറയും?
12: ചായക്ക് പേര് കേട്ട സ്ഥലം മൂന്നാർ.
11: ഓഹോ, മൂന്നാർ. അപ്പൊ എന്തായാലും ചായക്കഥ ഒരുപാട് എബിന് പറയാൻ കാണും. നാട്ടിൽ പോയി വന്ന് ഉഷാറായിട്ടിരിക്കുന്ന എബിൻ നമ്മുടെ ഓഫീസില് സൗണ്ട് എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പൊ എബിൻ പറഞ്ഞു, എന്താണ് കഥ?
12: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ ഏകദേശം ആയിക്കണ്ടാവും, ഞാൻ ജോലിക്ക് തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടി, ഇപ്പം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. അപ്പം അവിടെ ഒരു എനിക്ക് വേറൊരു ജോലിക്ക് ആ ഒരു സമയം കയറേണ്ട വന്നു, നാട്ടിൽ നിൽക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് വൈകിട്ട് ചായ കുടിക്കണ എല്ലാവരെ പോലെ ഒരു പ്രശ്നമുണ്ട്. ചായ വൈകിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഉച്ചക്ക് ചായ, വൈകിട്ട് ചായ. അതെ അതെ. അപ്പൊ അങ്ങനെ കുടിച്ചോണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് ഞാൻ ഡെയിലി അവിടെ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് മൂന്നാറടുത്ത്, രണ്ടാം മേലെന്ന് പറഞ്ഞ അവിടെ ഒരു വണ്ടിക്കടയുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നത് ഡെയിലി. അപ്പൊ ഇടയ്ക്ക് അതങ്ങ് പൂട്ടിപ്പോയി, എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് ഭയങ്കര
11: വിഷമം.
12: ഞാൻ എന്നിട്ട് ആരും ചെയ്യാത്ത ഒരു പണി കാണിച്ചു. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, ഞാനോട് പറഞ്ഞു ഇവിടെ ചായയുടെ ബിസിനസ് തുടങ്ങി അടിപൊളിയാന്ന് പറഞ്ഞു. അവനെ കൊണ്ട് ചായക്കട തുടങ്ങിച്ച് അവിടുന്ന് ചായ കുടിച്ചു.
11: അപ്പൊ ഒരു ചായ കട തുടങ്ങിപ്പിച്ച് അവിടുന്ന് ചായ കുടിച്ച കഥ ദാ എബിൻ പറയുമ്പോ ശരിക്കും ഇതേപോലുള്ള ഒരുപാട് കഥകള് നമുക്ക് കാണും. വേറെ എന്തെങ്കിലും ചായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ?
12: പിന്നെ പെണ്ണ് കാണാൻ പോയ കഥകളൊക്കെ ഉണ്ട്, അത് പിന്നെ അടുത്ത എപ്പിസോഡിൽ പറയാം.
11: എബിൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴും ഈ ചായ കുടിക്കാൻ നമ്മൾ ഒറ്റയ്ക്കായിരിക്കൂല പോകുന്നത്.
12: അതെ.
11: എപ്പോഴും കൂടെ ഒരു ചങ്ക് കാണും, ആരാണ് ആ ചങ്ക്? ആ മിസ് ചെയ്യുന്ന ചങ്കിന് വേണ്ടി അടുത്ത പാട്ട് ഞാൻ ഡെഡിക്കേറ്റ്
12: ചെയ്യും. ഒരുപാട് പേരുണ്ട്, ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. റെജി, വിജിൽ, വിപിൻ, കുട്ടായി, അങ്ങനെ ഒരുപാട് പേരുണ്ട്.
11: അപ്പൊ റെജി, വിപിൻ, പിന്നെ കുട്ടായി എല്ലാവർക്കും വേണ്ടിയിട്ട് ആ അടിപൊളി ഒരു സോങ് അടുത്ത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ എബിൻ നമ്മുടെ കൂടെ ഇന്റർനാഷണൽ ടീ ഡേതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ 444-4917 വിളിക്കാനായിട്ട് മറക്കണ്ട. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്
12: കൂട്ടുകൂടാം.

0: ചേട്ടാ ഇവിടെ നട്സ് ഉണ്ടോ?
1: പിന്നെ ബ്രാഡ് മെയിൽ നട്സ് ഇല്ലാതിരിക്കോ?
0: എന്നാ ഒരു പാക്കറ്റ് നട്സ്.
1: ഹെൽത്തി ഹെൽത്തി എടാ ഹെൽത്തി കുട്ടാ. കേട്ടോ, ബ്രാഡ് മെയിൽ സ്പൈസസ്, പൾസസ്, നട്സ്, ചോക്ലേറ്റ്, കോഫി, ടീസ്, ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് തുടങ്ങി എല്ലാം ഉണ്ട്.
2: വിപുലമായ പാർക്കിംഗ് ഓടി ബ്രാഡ്മാ ഹോൾസെയിൽ മാർക്കറ്റ്, സൽവാ റോഡ്. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു. Distributed by Fars Film.
4: Hi, Namaskaram. I'm Manoj KJN.
2: Digambaran.
5: Thiranurayum churul moodi.
2: You're listening to
4: Radio Suno 91.7 FM.
6: മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാലിന്, നമ്മുടെ സ്വന്തം ലാലേട്ടിന് ജന്മദിനാശംസകളോടെ റേഡിയോ സുനോ 91.7 FM.
7: ലാലേട്ടൻസ് ബർത്ത്ഡേ സ്പെഷ്യൽ സോങ് ഓഫ് ദി ആർ.

0: ഇരട്ടിയിലധികം മധുരം. നിങ്ങൾ കാത്തിരുന്ന ഹാഫ് പേ ബാക്ക് ഓഫർ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു.
1: ലുലുവിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർസ്, ഫുട്വെയർ, ലേഡീസ് ബാഗ് ഓർ ബേബി അക്സസറീസ് എന്നിവ 200 കത്തറിയാലിന് പർച്ചേസ് ചെയ്യൂ. 100 കത്തറിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തികച്ചും സൗജന്യമായി ഉടനടി സ്വന്തമാക്കാം.
0: കൂടുതൽ ഷോപ്പിംഗ്, കൂടുതൽ സേവിംഗ്സ് ഈ പെരുന്നാൾ ലുലുവിനോടൊപ്പം ആഘോഷമാക്കൂ.
2: ലുലു, where the world comes to shop.
3: Just feel like you're home.
4: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക്. ചായ സ്റ്റോറീസ് ഒരുപാട് കേട്ടുകൊണ്ടിരുന്ന സമയമാണ്. ഒരുപാട് ചായ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ഒത്തിരി തന്നെ സോങ് സജഷൻസും വരുന്ന ഒരു സമയമാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ചായയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ട് ഒരുപാട് പാട്ടുകൾ കാണും. ആ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഒത്തിരി പാട്ടുകൾ ദാ വരുന്നുണ്ട് ഓൺ ദ ലിസ്റ്റ്. ശരിക്കും നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചായയൊക്കെ കുടിക്കാൻ നേരത്തെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ആ ഒരു വൈബൊക്കെ കിട്ടാൻ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും മഴ, ചായ, അതേപോലെ ഒരു ട്രാവൽ, ഒരു സ്മൂത്ത് സോങ് ഒക്കെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ലിസ്റ്റ് ദേ നമുക്ക് ഒത്തിരി പേര് അയച്ചു തന്ന സോങ്സിൽ നിന്നും ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്.

ബ്യൂട്ടിഫുൾ ട്രാക്കുകളാണ് ഇനിതായി വരാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒരു ചായ കുടിക്കാനായിട്ടുള്ള പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്റർനാഷണൽ തീരെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചായപടിയായിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഈ മനോഹരമായിട്ടുള്ള ട്രാക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഈ പാട്ടുകളൊക്കെ തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് IPL T20 അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. We'll be back right on your favorite FM station, Radio Sona 91.7 FM. Get a get. Kootu gudam.

0: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. റേഡിയോ സുനോ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Welcome back to Radio Suno 91.7 FM. IPL T20 updates in the time. Sandeep Anu Kude joins you in the വണ്ടർഫുള്ളി പ്ലേഡ് ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് ഒക്കെ അവസാനിച്ച് നമ്മളിനി രണ്ടാമത്തെ ഇന്നിങ്സ് ദാ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. പെട്ടെന്ന് തന്നെ ഗെയിം ഇങ്ങനെ തീരുമോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും പ്രതീക്ഷിച്ചതിനും അപ്പുറം തന്നെ നമ്മുടെ ടീം ഗുജറാത്ത് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫൈനൽ സ്കോർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 213 എന്നുള്ള റൺസിലേക്ക്. ആൻഡ് ദ റൺ റേറ്റ് വിച്ച് വി വർ എക്സ്പെക്ടിങ് റൈറ്റ് നൗ ഫ്രം ചെന്നൈ എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം സ്ട്രൈക്ക് ചെയ്യും, അതുമാത്രമല്ല ചെന്നൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളില്ല, ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ ആ ഒരു ഓവർ അവസാനിച്ച് രണ്ടാമത്തെ ഓവറിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ചെന്നൈയുടെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്യു ഷോ and also Gaikwad ആണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് ഇസ് മിസ്റ്റർ ഷോട്ട്. എത്രത്തോളമാണ് ഷോട്ടിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഗെയ്ക്ക്വാഡും അതേപോലെ തന്നെ ഷോട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തെ. ആദ്യത്തെ വിക്കറ്റ് അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു തുടക്കം ആരെങ്കിലും കണ്ടു വെച്ചായിരിക്കും ആ ഒരു സംഭവം പോട്ടെ. 110 ബോൾസ് 213 റൺസ് എന്നുള്ള ആ ഒരു സംഭവങ്ങൾ ഐ മീൻ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇന്ന് ചെന്നൈക്ക് സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് ടു ഹാപ്പൻ. ബട്ട് ട്രസ്റ്റ് മീ, ഗുജറാത്തിൻ്റെ ആ ഒരു മാച്ച് എടുത്തു പറയേണ്ടതാണ്. അവരുടെ ഇന്നത്തെ എനർജി വാസ് നെക്സ്റ്റ് ലെവൽ, ഒരു രക്ഷയില്ല. അഹമ്മദാബാദ് സ്റ്റേഡിയം ഏറ്റവും ആവേശത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് ചെന്നൈ പീപ്പിൾ ഔട്ട് ദെയർ. അപ്പോൾ ചെന്നൈ ഫാൻസ് ഒരുപാടുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഇന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഈ ഒരു ആകാംക്ഷ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതൽ. വൈ? ബിക്കോസ് ഇന്ന് വീക്കെൻഡ് കൂടിയാണ് നമുക്ക്. അപ്പോൾ ആ ഒരു വീക്കെൻഡിലോട്ട് കിടക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ ഗെയിമിൻ്റെ ആ ഒരു ആവേശത്തിലോട്ട് കൂടി എല്ലാവരും ഇതാ എത്തിക്കാനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കേൾക്കാൻ സ്റ്റേ ട്യൂൺ ടു റേഡിയോ സുനോ 91.7 FM. രണ്ടാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കുന്നു. 23 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ചെന്നൈ ടീം ഇപ്പതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് ഇറ്റ് ടു ദി വിന്നിംഗ് പോയിന്റ്. അല്ലേ, വിന്നിംഗ് പോയിന്റ് എത്തുമോ അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് സീ. ഇൻ്റർനാഷണൽ ടീ ഡേ ആയതുകൊണ്ട് ബ്യൂട്ടിഫുള്ളി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ട്രാക്കുകൾ തന്നെയാണ് ദാ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഫ്രം ആ ലിസ്നേഴ്സ്.

0: Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലെ? കോളേജ് ക്യാൻറ്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
3: ഒരു ചായ കുടിക്കാൻ പോയാലോ.
2: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: Radio Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
4: മലയാളികൾ കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഐ പി എൽ T20 അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്ന ടൈം. ദാ ഇപ്പോൾ ഒരു വിക്കറ്റ് ഇങ്ങനെ നഷ്ടമായിട്ടിരിക്കുകയാണ്. കാർത്തിക് ശർമ്മ ഓൺ ക്രീസ്, ഓൺ സ്ട്രൈക്ക് ഉണ്ട്. ആൻഡ് ഓൾസോ മാത്യു സ്കോട്ടിൻ്റെ കൂടെ ഏറ്റവും കിടിലായിട്ടൊരു പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാത്യു ഷോട്ടിൻ്റെ ആ ഒരു വിക്കറ്റ് നഷ്ടമാകുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിക്കറ്റ് പോലെ ആയിപ്പോയി. എങ്കിലും നമ്മൾ ഇനിയിപ്പോൾ ബ്രവിസും കാർത്തിക് ശർമ്മയും കൂടി എങ്ങനെയാണ് പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അത് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അറ്റ് ദിസ് പോയിന്റ് ചെന്നൈയുടെ സ്കോർ 5 overs അവസാനിക്കുന്നു. 51 runs 4 wickets നഷ്ടമായിരിക്കുകയാണ്. 89 balls 179 runs വെതർ ഇറ്റ് ഇസ് പോസിബിൾ. ഇച്ചിരി ടഫായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. കാർത്തിക് ആൻഡ് ബ്രവിസ് നല്ലൊരു എന്താണ് പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ചെന്നൈ ഇറ്റ്സ് ഗോയിങ് ടു ബി യുവർ ഡേ. ബട്ട് അതർവൈസ് ഒബ്വിയസ്ലി ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഗെയിമിൻ്റെ തുടക്കം തൊട്ട് മനോഹരമായിട്ടുള്ള പെർഫോമൻസ് നമുക്കരികിലേക്ക് എത്തിക്കുന്ന ഗുജറാത്ത് ടീമായിരിക്കും ഇന്ന് ജയിക്കാൻ പോകുന്നത്. ആരാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇങ്ങനെ ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദാബാദിലെ ആ ഒരു സ്റ്റേഡിയത്തെ ഏതൊരു ഫാനും ഈ ഒരു പോയിന്റിൽ ചെന്നൈ ജയിച്ചിരുന്നെങ്കിൽ എന്നുണ്ടോ, അങ്ങനെയുണ്ടോ? ഓക്കെ, അപ്പോൾ ചെന്നൈയാണ് ഏറ്റവും കൂടുതൽ ചെന്നൈ ഫാൻസിനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എൻറ്റയർ സ്റ്റേഡിയം, ഹാഫ് ഓഫ് ദി സ്റ്റേഡിയം ഐ വുഡ് സേ യെല്ലോ കളറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ലെറ്റ്സ് സീ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി എന്നുള്ളത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം, അതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീക്കെൻഡ് ഇതാ നമ്മളിങ്ങനെ ആഘോഷമാക്കാനായിട്ടിരിക്കുകയാണ്. ആ ഒരു ആഘോഷത്തിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഡ്രൈവിൽ ഞാൻ ജോയിൻ ചെയ്തു വിത്ത് എ ലോട്ട് ഓഫ് വീക്കെൻഡ് സോങ്സ്, അടിപൊളി പാട്ടുകളും അതിൻ്റെ കൂടെ തന്നെ വിശേഷങ്ങളുമായിട്ട്. ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാംഗിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
8: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 90

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more. Dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue sinum, avashyamayathellam oriki, Daiso.
7: Daiso. Let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Radio Suno presents Story of the Day. Brought to you by
11: Daiso Japan. You name it, we have it.
12: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പം ഇരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
13: ഒരു ചായ കുടിക്കാൻ പോയാലോ.
12: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
10: Radio Suno presents Story of the Day. Brought to you by
8: Daiso Japan. You name it, we have it.
1: Radio Suno 91.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back. Radio Suno 91.7 FM. Well, IPL T20 updates leke kadakkunna time. Sandeep aanu koodi ullathu on your favorite FM station. Manohramayittulla oru weekend lottu kuda kadakkunna time aanu. Oru paadu weekend songs okke ingane wait cheyidirikkunnu ennu orpichukondu thanne. Let's get into IPL T20 update.
0: T20 score update.
11: Brought to you by
12: Qatar's best kulfi. Taste it now. Engil ponnodo Brooks Cafe lega. Matar Kadin Vakra. VFS Global Center na samivam Ugba Bin Nafi Metro Station. Follow you Insta at Brooks Cafe Qatar. Serving happiness. Co-presented by
13: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733-9198.
14: In association with
15: Crisil Boundarigal Payambol Asil DC Rujimai DC Daba Bin Mohammed Tavor Mall and Mall of Qatar.
10: Yes, what else can I say? എന്തൊരു അടിപൊളി മാച്ചാണ് ഈ ഒരു മാച്ചിന്. തീർച്ചയായിട്ടും തന്നെ നമ്മൾ വിറ്റ്നസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിറ്റ്നസ് ചെയ്യാൻ മീൻസ് എന്തായാലും ഇനി നമുക്ക് പോയി കാണാൻ പറ്റില്ല. അപ്പം തന്നെ 66th ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഗുജറാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഗുജറാത്തിൻ്റെ ഫീൽഡിംഗ് നിരയെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ബാറ്റിംഗ് പൊളിച്ച് ആദ്യം കിഡിൽ ഒരു റൺസൊക്കെ തന്നെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ടുള്ള ആ ഒരു സ്കോറും ആ ഒരു 229 എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 230 ആണ് ഇന്ന് നമ്മുടെ മുംബൈ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 66 ബോൾസ് മാത്രമാണ് ബാക്കിയുള്ളത്. 139 റൺസ് എടുക്കണം, വിച്ച് ഐ തിങ്ക് ചെറിയ ടഫല്ലേ, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ടഫാണ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുംബൈക്ക് ചിലപ്പോൾ ഇച്ചിരി വിഷമിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ. ലെറ്റ്സ് സീ, ലെറ്റ്സ് സീ, ഇറ്റ്സ് ഓൾ അബൌട്ട് എ ഗെയിം അല്ലേ. അഹമ്മദാബാദ് സ്റ്റേഡിയം എന്തായാലും എക്സൈറ്റഡ് തന്നെയാണ്. ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് ചെന്നൈ പീപ്പിൾ ഓവർ ദേർ. ശിവം ഡ്യൂബേ ആൻഡ് ഓൾസോ ബ്രെവേസ് രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് മുന്നേ നഷ്ടപ്പെട്ട കാർത്തിക് ശർമ്മയുടെ ആ ഒരു റൺ ഔട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. Dubey and also Bravis, all the very best, and I'm here with you updating IPL news. Scores ak update idonde njan koode undu norpikana, and also weekend vibe ka ona kida adipuli paattukalumayite koode undu on your favorite FM station. Kete kete kootu koodam.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: You are

0: Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
3: ഒരു ചായ കുടിക്കാൻ പോയാലോ.
2: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: Radio Suno presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
4: Hi, Assalamualaikum. I'm Tejla Salim.
5: Laila Majnu Naati.
4: We're being 91.7 FM. Keep to keep it, keep to go down.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam orukki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: അങ്ങനത്തെ ഈ മാച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളും അടിപൊളി പാട്ടുകളും ഒക്കെ ആയിട്ട് ഞാൻ ദാ കൂടെയുണ്ട് വിത്ത് ഐ പി എൽ അപ്ഡേറ്റ്സ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ടു ദി അപ്ഡേറ്റ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ ടീം 138 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിൽ. അയ്യോ, ഒരു വിക്കറ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെന്നൈക്ക് പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കിൽ വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിൽ എന്തോ ഒരു ഇൻട്യൂഷൻ. ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പിൻ. എന്തായാലും ചെന്നൈ ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്ത് ഫീൽഡിങ്ങും അതേപോലെ തന്നെ ഇന്നത്തെ ബാറ്റിംഗ് നിര എടുത്ത് പറയേണ്ടതാണ്. മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ബാറ്റൺ അധികം ഒന്നും കൈമാറാണ്ട് അടിപൊളിയായിട്ട് ഗുജറാത്ത് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 229 എന്ന സ്കോറിലേക്ക് 4 വിക്കറ്റ് നഷ്ടത്തോടുകൂടിയാണ് 20 ഓവേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ ഒരു പോയിന്റിൽ 230 റൺസ് എടുത്താൽ മാത്രമേ നമ്മുടെ ചെന്നൈ ടീമിന് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. 44 ബോൾസ് 92 റൺസ് പോസിബിൾ ആണോ ചോദിച്ചാൽ പോസിബിൾ ഒക്കെ ആക്കാം, ബട്ട് ദെൻ യെസ്, വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നാൽ പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. റൺ റേറ്റും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഓക്കെ തന്നെയാണ്, നമുക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത ആ ഒരു ഓവറിന് വേണ്ടി. 13-ാമത്തെ ഓവർ ദാ കംപ്ലീറ്റ് ആവുന്നു. 140 റൺസ്, 8 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ ടീം. വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കവി അൽവിദ നാ കെഹ്ന, beautiful title of the track coming up, so happy weekend.

0: സൂനോ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായി അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: Distributed by Fars Film.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: presents Story of the Day, brought to you by
1: Daiso Japan. You name it, we have it.
2: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ

0: ഉണ്ടായേയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തുന്നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പമിരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
1: ഒരു ചായ കുടിക്കാൻ പോയാലോ.
0: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ പ്രസന്റ്സ് സ്റ്റോറി ഓഫ് ദ ഡേ, ബ്രോട്ട് ടു യു ബൈ
3: ഡൈസോ ജപ്പാൻ. യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: You are listening to Radio Suno 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: Once again, welcome back. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ ദ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 43:35. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തേഴ്സ്ഡേ നൈറ്റ് ആൻഡ് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ദേ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. സോ ടു ഓൾ ദ വൺസ് ഹു ഹാവ് ബീൻ ലിസണിങ് ടു മീ റൈറ്റ് നൗ, ദാ സന്തോഷമുള്ള ആ ഒരു ന്യൂസിലേക്ക്. ഗുജറാത്ത് ഫാൻസ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമാണ്. അപ്പോൾ എന്തായാലും അഹമ്മദാബാദ് സ്റ്റേഡിയം കുറച്ചൊന്ന് വിഷമിച്ച പോലെ തോന്നി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ ഗെയിം. തീർച്ചയായിട്ടും അങ്ങനെ ഗെയിമിൽ ലൈഫിലുള്ള പോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ആ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് പറഞ്ഞ ചെന്നൈ ടീമിനെ ഇന്ന് ചെറുതായിട്ടൊന്ന് പരാജയം നേരിടേണ്ടി വന്നു. 140 runs മാത്രമാണ് എടുക്കാനായിട്ട് സാധിച്ചത്. എല്ലാ വിക്കറ്റും കയ്യിൽ നിന്ന് പോയപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വിജയം ഗുജറാത്ത് ടൈറ്റൻസിന്. 66th ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് ഇന്നത്. ആ ഒരു മാച്ചിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു, ബിക്കോസ് എനിക്ക് ദേ പോയിട്ട് ഒരു ചായ കുടിക്കാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരുപാട് കഥകൾ പറയാനുണ്ട്. വൈ? ബിക്കോസ് ഇന്ന് ഇൻ്റർനാഷണൽ ടീ ഡേ കൂടിയാണ്. ചെറിഷ് യുവർ ഫ്രണ്ട്ഷിപ്പ്. കാരണം അമ്മാതിരി നമ്മൾ ചെറിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തന്നെ ലൈഫിൽ കൂടെ ഉണ്ടാവും നമ്മളെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഹെൽപ്പായി മാറുന്നത് പഴയ കുറേ ചായച്ചങ്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്സ് ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. വൈ? ബിക്കോസ് ഒരു പിണക്കം മാറ്റാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ നെഗറ്റിവിറ്റി ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയായിട്ട് അത് മാറ്റാൻ ഏറ്റവും അധികം പറ്റുന്ന ഒരു കാര്യമാണ് ചായ ആൻഡ് ആ കോൺവെർസേഷൻ. ഇന്ന് ഇൻ്റർനാഷണൽ ടീ ഡേ. ആ ഒരു ഡേ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ചായച്ചെങ്ങിനെ വിളിച്ച് പുറത്തൊക്കെ പോയി രാത്രിയാണെങ്കിൽ ഒരു ചായയ്ക്ക് കുടിക്കുന്ന ഓർക്കും, പതുക്കെ വന്നാൽ മതി. ഇന്നത്തെ ദിവസം എന്തായാലും ആഘോഷത്തിനുള്ള ദിവസമാണ്. ആഘോഷത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം വരുന്ന ഈ പാട്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും മൈ വീക്കെൻഡ് ഈസ് ആക്ച്വലി ഓൺ. അപ്പോൾ തൈക്കുടം ബ്രിഡ്ജിൻ്റെ ആ ഒരു വണ്ടർഫുൾ ട്രാക്ക് ദാ കമ്മിങ് അപ്പ്. വിഷിംഗ് യു ഓൾ എ വെരി വെരി വെരി ഹാപ്പി ഹാപ്പി ഹാപ്പി വീക്കെൻഡ്. അപ്പോൾ സീ യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ ടാറ്റാ ടാറ്റാ, ലവ് യു ഓൾ.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: ഹായ് ഓൾ, ദിസ് ഈസ് സൈനോറ ഹിയർ.
6: യു ആർ ലിസണിംഗ് ടു
5: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety am 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Radio Suno presents Story of the Day, brought to you by
11: Daiso Japan. You name it, we have it.
12: ഒരൊറ്റ സിപ്പിൽ നമ്മളെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാന്ത്രിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്വന്തം ചായ. ചായ എന്നത് സൗഹൃദമാണ്. ഓരോ ചായയും ഓരോ ഓർമ്മകളാണ്. ഇന്ന് മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തിളച്ച വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ കുറച്ച് തേയിലകൾ വീണപ്പോഴാണ് ലോകത്തിലെ തന്നെ ആദ്യ ചായ ഉണ്ടാകുന്നത്. പക്ഷെ ആ ചൈനീസ് അടുക്കളയിൽ തുടങ്ങിയ ചായ ഇന്ന് നമ്മുടെ മൂന്നാറിലെയും ആസാമിലെയും തേയിലത്തോട്ടങ്ങളിൽ എത്തുമ്പോൾ അതിന് മനുഷ്യന്റെ സുഗന്ധമാണ്. പുലർച്ചെ തന്നെ തണുപ്പിൽ കൊളുന്തു നുള്ളുന്ന തോട്ടത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ കഥ കൂടിയാണ് ഓരോ കപ്പ് ചായയും. അവരെ ഓർക്കുക എന്നതുകൂടിയാണ് ഈ ദിവസത്തിന്റെ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ ചായ കൊണ്ട് മാഞ്ഞുപോയ എത്രയോ സങ്കടങ്ങളും പിണക്കങ്ങളുമുണ്ട് അല്ലേ? കോളേജ് കാന്റീനിലോ ചായക്കട ബെഞ്ചിലോ ഒപ്പം ഇരുന്ന് ഒരൊറ്റ ചായ ഷെയർ ചെയ്ത് കുടിച്ച ആ പഴയ കൂട്ടുകാരെ ഇന്നൊന്ന് ഓർക്കാം. പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്ത് പറയാം,
13: ഒരു ചായ കുടിക്കാൻ പോയാലോ.
12: ചില ബന്ധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോളും ഒരു കപ്പ് ചൂട് ചായയും മാത്രം മതി. മെയ് 21 ഇന്റർനാഷണൽ ടീ ഡേ ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
10: Radio Suno presents Story of the Day, brought to you by
8: Daiso Japan. You name it, we have it.

0: This is Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas, 917 Evenings.
5: Presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas' gold and diamond jewelry purchase cheyumbol, save cheyam 40% on making charges. Powered by
7: Khattarinde Arabic Mandiyude best destination, Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
8: In association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: Marza Hypermarket, be fresh, be you. Visit your nearest store today.
14: You are listening to Radio Suno 91.7.

സമയത്തായാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.

0: 91.7 FM.
1: Qatar's favorite radio station.